ഏറ്റവും വലിയ തത്വചിന്ത പഠിക്കാൻ നാം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും വലിയ സിദ്ധാന്തം മനസ്സിലാക്കാൻ ഏത് സ്ഥാപനത്തിലാണ്, ഏത് ഗവേഷണ സ്ഥാപനത്തിലാണ് പഠിക്കേണ്ടതെന്നൊക്കെ അന്വേഷിച്ച് ഓടുന്നവരുണ്ട്. പക്ഷേ ഒരു സത്യം നാം തിരിച്ചറിയേണ്ടത്, ഏറ്റവും സങ്കീർണമായും ഏറ്റവും ആഴത്തിലും പഠിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ഓരോ നിമിഷങ്ങളിലും വീണ്ടും വീണ്ടും ആ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ കാര്യത്തിലാണ്.

0: പക്ഷെ മനുഷ്യർക്ക് അങ്ങനെയല്ലല്ലോ. ശത്രുത സൂക്ഷിച്ചുകൊണ്ട് തന്നെ സുഹൃത്തായി, കുടുംബ ബന്ധുവായി, മിത്രമായി ഒക്കെ ജീവിക്കാനാവും. അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ആളുകളെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോഴുമൊക്കെ സ്വന്തമായി ഒന്നും ചെയ്യാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ പേരെ കാണാറുണ്ട്. അങ്ങനെയുള്ളവരെ നന്നായി ശ്രദ്ധിച്ചാൽ വളരെ രസകരമാണ്. കാരണം അവരെപ്പോഴും അവരെ ഒഴിച്ച് മറ്റുള്ളവരെ തിരുത്താൻ നടക്കുന്നവരാണ്. മറ്റുള്ളവരുടെ പോരായ്മകളെക്കുറിച്ച് പറയുന്നവരാണ്. മറ്റുള്ളവരുടെ പോരായ്മകളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ സ്വന്തം ചില കാര്യങ്ങൾ അവർ വിസ്മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നതേയില്ല. ഇങ്ങനെയുള്ള ആളുകളെ വളരെ ശ്രദ്ധാപൂർവം വേണം നാം കൈകാര്യം ചെയ്യാൻ. പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റവുമായി നമ്മളിലേക്ക് വരുന്ന ചിലവരുണ്ട്. അവർക്ക് നാം വളരെ വലിയ സ്വീകരണം കൊടുക്കാറുണ്ട്. അത് നമ്മളോടുള്ള വല്ലാത്ത സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ അവിടെ നാം തിരിച്ചറിയേണ്ടത് നമ്മളോട് എത്ര സ്നേഹം കാണിക്കുന്നുവോ ഇതേപോലെ തന്നെ മറ്റൊരാളിനോടും പോയി വിളമ്പുന്നുണ്ടാകും എന്ന് മറക്കാതിരിക്കുക. ചുരുക്കത്തിൽ, വിളമ്പി ശീലിച്ചവരാണോ വീട്ടിലും വിളമ്പും അയലത്തും വിളമ്പും, ഏത് ചടങ്ങിലും വിളമ്പുന്നതിന് അവർക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. അപ്പോ മറ്റുള്ളവരുടെ രുചികരമായ സദ്യ കഴിക്കുന്നത് പോലെ നമ്മുടെ സദ്യയും വിളമ്പുമെന്ന് നാം മറന്നുപോകരുത്. അങ്ങനെ തിരിച്ചറിയുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാർ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് അണ്ടർ 18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിലും ദാമനിലും സന്ദർശനം നടത്തും. ഗുജറാത്തിലെ സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. സൂറത്തിലെ ESIC ആശുപത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് ഗവൺമെന്റിന്റെ വിവിധ പ്രധാന സംരംഭങ്ങൾ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. വൈകിട്ട് ദാമനിലെത്തുന്ന പ്രധാനമന്ത്രി 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. നമോ വിമാനത്താവളത്തിന്റെയും നമോ ആശുപത്രിയുടെയും പുതിയ ടെർമിനൽ കെട്ടിടം ഉൾപ്പെടെ 1,340 കോടി രൂപയുടെ പദ്ധതികളും ദാമനിൽ മോദി ഉദ്ഘാടനം ചെയ്യും. യോഗ ഇന്ത്യൻ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സമ്മാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യോഗ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും ഏകീകരിക്കുകയും ആരോഗ്യകരവും കൂടുതൽ ഐക്യമുള്ളതുമായ ഒരു ലോകത്തെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഹമ്മദാബാദിലെ ഏക അരീനയിൽ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. യോഗാസന സ്പോർട്സ് ആഗോളതലത്തിൽ വികസിപ്പിക്കുമ്പോൾ അത് അത്ലറ്റുകൾക്ക് വൈവിധ്യമായ പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിക്കും. രാജ്യം നേരിടുന്ന ഉയർന്ന പണപ്പെരുപ്പം, അസംസ്കൃത എണ്ണവില വർദ്ധനവ്, രൂപയുടെ മൂല്യത്തകർച്ച, ദുർബലമായ മൺസൂൺ സാധ്യത തുടങ്ങിയ വെല്ലുവിളികളെ നേരിടാൻ റിപ്പോ നിരക്ക് ഉയർത്തുന്നത് ഉചിതമായ നടപടിയാവില്ലെന്ന് SBI റിസർച്ച് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ആഗോളതലത്തിലെയും പശ്ചിമേഷ്യയിലെയും ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളാണ് ഇപ്പോഴത്തെ പണപ്പെരുത്തത്തിന് പ്രധാന കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ ഡോക്ടർ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ന്യൂഡൽഹിയിലായിരുന്നു 97-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. തെരഞ്ഞെടുപ്പ് നടത്തിപ്പ് നിയമചട്ടക്കൂട് തയ്യാറാക്കുന്നതിന് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയിൽ അംഗമായിരുന്നു കശ്യപ്. 100-ലധികം പുസ്തകങ്ങൾ രചിച്ച അദ്ദേഹം 1983 മുതൽ 1990 വരെ ലോക്സഭയുടെ സെക്രട്ടറി ജനറലായിരുന്നു. സുഭാഷ് കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ അനുശോചിച്ചു. അഗാധമായ പാണ്ഡിത്യത്തിലൂടെയും രചനകളിലൂടെയും പൊതുസേവനത്തിലൂടെയും ഇന്ത്യയുടെ ഭരണഘടനയെയും പാർലമെന്ററി ജനാധിപത്യത്തെയും മനസ്സിലാക്കുന്നതിൽ ഡോക്ടർ കശ്യപ് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു. പാർലമെന്റ് ഭരണഘടനാ ചർച്ചകൾക്ക് നൽകിയ സംഭാവനകൾ സമൂഹത്തെ സമ്പന്നമാക്കിയ ഇന്ത്യയിലെ മുൻനിര ഭരണഘടനാ പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ഡോക്ടർ കശ്യപെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെയും പാർലമെന്ററി സംവിധാനത്തിന്റെയും ജീവിക്കുന്ന വിജ്ഞാനകോശമായിരുന്നു ഡോക്ടർ കശ്യപെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അനുസ്മരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേരെ അറസ്റ്റ് ചെയ്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 340 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനം ലഹരിമുക്തമാക്കാനും ലഹരി വ്യാപനത്തിന്റെ സ്രോതസ് കണ്ടെത്തി തടയുന്നതിനും ഈ മാസം 2-നാണ് സംസ്ഥാന വ്യാപകമായി ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് ആരംഭിച്ചത്. ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക എന്നിവയാണ് ഓപ്പറേഷൻ തൂഫാൻ വഴി കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. 84 പോലീസ് സബ് ഡിവിഷനുകളിൽ 4 വീതം സ്പെഷ്യൽ സ്ക്വാഡുകളെ നിയോഗിച്ചിട്ടുണ്ട്. കൊല്ലത്ത് 27 കേസുകൾ രജിസ്റ്റർ ചെയ്തു. വരും ദിവസങ്ങളിലും ലഹരി സംഘങ്ങളെ കണ്ടെത്താൻ സിറ്റി പരിധിയിൽ പരിശോധനകൾ ശക്തമായി തുടരുമെന്ന് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ എം ഹേമലത IPS അറിയിച്ചു. ഈ മാസം 18-ന് നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിനും ഉപതെരഞ്ഞെടുപ്പിനും 11 സ്ഥാനാർത്ഥികളുടെ പേരുകൾ BJP പുറത്തിറക്കി. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുക് മധ്യപ്രദേശിൽ നിന്നും മറ്റൊരു ജനറൽ സെക്രട്ടറി ഡോ അൽക ഗുർജാർ രാജസ്ഥാനിൽ നിന്നും മത്സരിക്കും. ഒഡീഷയിൽ BJDയിൽ നിന്ന് രാജിവെച്ച് അടുത്തിടെ പാർട്ടിയിൽ ചേർന്ന ദേബാഷിസ് സമന്ത്ര മത്സരിക്കും. രാജ്യസഭയിലെ 24 സീറ്റുകളിലേക്കും ഒഡീഷ, മഹാരാഷ്ട്ര, തമിഴ്നാട് എന്നിവിടങ്ങളിലെ ഓരോ സീറ്റുകളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ്. ന്യൂഡൽഹിയിൽ ഇന്ത്യ യുകെ വിഷൻ 2035 ഒന്നാം വാർഷിക അവലോകന യോഗത്തിൽ വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഇവറ്റ് കൂപ്പറും പങ്കെടുത്തു. സാമ്പത്തിക വളർച്ച, സാങ്കേതിക വിദ്യ, രാജ്യരക്ഷ, കാലാവസ്ഥാ വ്യതിയാനം, വിദ്യാഭ്യാസം എന്നീ പ്രധാന മേഖലകളിലെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എത്രയും വേഗം നടപ്പാക്കാൻ ഇരുരാജ്യങ്ങളും തീരുമാനിച്ചു. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെ ആവാസ വ്യവസ്ഥയും പരിസ്ഥിതിയും നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്താനും നിയന്ത്രണ നടപടികൾ ആസൂത്രണം ചെയ്യാനുമാണ് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ആഗോള സ്വാധീനത്തിനായി പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് എക് പേഡ് മാക്കേ നാം ക്യാമ്പയിനു കീഴിൽ ന്യൂഡൽഹിയിലെ നമോ ഓക്സിജൻ പാർക്കിൽ വൃക്ഷത്തൈനടീൽ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവും സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗും പങ്കെടുക്കും. സംസ്ഥാനതല പരിപാടികൾക്ക് മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിർ പദ്ധതി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷി വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനം വകുപ്പ് ആസ്ഥാനത്ത് വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടത്തും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഹരിതസേനയുടെ കോഴിക്കോട് കാച്ചിലാട് സ്കൂൾ യൂണിറ്റും നാട്ടുവെളിച്ചം നെല്ലിക്കോടും ചേർന്ന് വൃക്ഷത്തൈ വിതരണവും നടിയിലും നടത്തും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തുനിന്ന് സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുമുണ്ട്. ശനിയാഴ്ച തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഒഴികെ എല്ലായിടത്തും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മിക്കവാറും എല്ലാ ജില്ലകളിലും ഇന്ന് അതിരാവിലെ 5 മില്ലിമീറ്റർ മുതൽ 15 മില്ലിമീറ്റർ വരെ മഴ അനുഭവപ്പെടുന്നുണ്ട്.
0: ഫിഷറീസ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ തീരദേശ സ്കൂളുകളിലെ സംസ്ഥാനതല പ്രവേശനോത്സവം ഇന്ന് കൊച്ചി തേവര GRFTH സ്കൂളിൽ മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തെ തിരുവോണം ആരാധന ഇന്ന്. ഉത്സവത്തിൽ പങ്കെടുക്കാനായി നിത്യേനെ അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കണ്ണൂരിൽ നിന്ന് കെ.ഒ. ശശിധരൻ.
3: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യയ്ക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. അക്കരെ ക്ഷേത്രത്തിലെ മണിത്തറയിൽ താൽക്കാലിക ശ്രീകോവിൽ നിർമ്മാണം പൂർത്തിയായതോടെ വൈശാഖോത്സവത്തിലെ നിത്യപൂജകളും പുരോഗമിക്കുകയാണ്. ജൂൺ 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: ഏഷ്യാകപ്പ് അണ്ടർ 18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ജപ്പാനിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. രാവിലെ 9:00 മത്സരം. വൈകിട്ട് 3:00 ഇന്ത്യൻ പുരുഷ ടീം പാകിസ്ഥാനെയും നേരിടും. 70th സംസ്ഥാന സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് നാളെ കൊല്ലത്ത് ആരംഭിക്കും. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. 23 ഇനങ്ങളിലായി 14 ജില്ലകളെ പ്രതിനിധീകരിച്ച് 500 കായിക താരങ്ങൾ പങ്കെടുക്കും. കോഴിക്കോട് സെന്റ് ജോസഫ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 233 വർഷത്തിന് ശേഷം മിക്സഡ് സ്കൂളാകുന്നു. ഈ അധ്യയന വർഷം മുതൽ +1 അടുത്ത വർഷം മുതൽ 5 ക്ലാസിലേക്കും ഘട്ടംഘട്ടമായി പെൺകുട്ടികളെ പ്രവേശിപ്പിക്കും. പ്രത്യേക സൌകര്യങ്ങൾ ഇതിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൂറത്തിൽ 18,800 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിക്കും. റിസർവ് ബാങ്കിന്റെ ദ്വൈമാസ ധനനയം ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ തൂഫാൻ സംസ്ഥാന വ്യാപക റെയ്ഡിൽ 368 പേർ അറസ്റ്റിൽ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. ഏഷ്യാകപ്പ് അണ്ടർ 18 വനിതാ ഹോക്കി ടൂർണമെന്റ് സെമിഫൈനലിൽ ഇന്ത്യ ഇന്ന് ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പതിരും.
1: അല്ലേ, ഏതാണ്ട് മഹാരോഗമാണെന്ന് പറഞ്ഞ് ശിവദാസൻ ദേ സൈക്കിളെ പോന്നു.
2: അവന് മഹാരോഗമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്?
1: ആരാണ്ടൊക്കെ ഈ കടയിൽ വന്നിരുന്നു പറഞ്ഞായിരുന്നു.
2: അസുഖം വന്നത് ശരിയാ, വയറുവേദന സഹിക്കാൻ വയ്യാതെ കിടന്ന് നിലവിളിച്ചപ്പോ ആശുപത്രിയിലും കൊണ്ടുപോയി.
1: ചെലപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരുമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞായിരുന്നു.
2: ആൾക്കാർക്ക് എന്തുവടി പറയാൻ വയ്യാത്തത്? എന്തുവാ ശിവദാസന് പറ്റിയെന്ന് ആരെങ്കിലും പറഞ്ഞോ?
1: ഇല്ല, അതൊന്നും പറഞ്ഞില്ല.
2: പറയത്തില്ല. കൊച്ചുമക്കൾ ഒരു ദിവസം ഓൺലൈൻ വഴി ഏതാണ്ട് ആഹാര സാധനം വരുത്തി. ശിവദാസൻ അത് മേടിച്ചിട്ട് കഴിച്ച്, അങ്ങനെ ആ വയറിന് പ്രശ്നമായത്.
1: എന്നിട്ട് അത് കഴിച്ച് അവന്റെ കൊച്ചുമക്കൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ലല്ലോ.
2: അവരത്തരം ഭക്ഷണം സ്ഥിരം കഴിക്കുന്നവരല്ലയോ.
1: അത് ശരിയാ. ഈ ശിവദാസൻ എന്തിനാ അതൊക്കെ വാരി കയറ്റാൻ പോയത്?
2: കഴിച്ചാ വയറിന് പിടിക്കത്തില്ലെന്ന് അവൻ അറിഞ്ഞോ?
1: വേണ്ടാന്ന് പറയത്തില്ല. പൊതി കഴിച്ചു കണ്ടപ്പോ വായി വെള്ളം വന്ന് കാണും.
2: വിശേഷപ്പെട്ട എന്തെങ്കിലും സാധനം കണ്ടാ കഴിക്കണമെന്ന് തോന്നും. അത് സ്വാഭാവികവാ.
1: അങ്ങനെ തോന്നിയത് കൊണ്ടാ ശിവദാസന്റെ ദൂരെയുള്ള ബന്ധുക്കളൊക്കെ ഭയന്ന് ആശുപത്രിയിൽ എത്തേണ്ടി വന്നത്.
2: ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ ശിവദാസനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതാരാ?
1: അത് നമ്മുടെ പല്ലിത്തറയിലെ സുമാരൻ.
2: പച്ചവെള്ളത്തിന് തീ കത്തിക്കുന്നതിനാ അവൻ. പ്ലാവിന്റെ അയ്യത്തെങ്ങാണ്ട് ഒരു മാവ് പറഞ്ഞ് വീണപ്പോഴേ അയലത്തെ വീട്ടിന്റെ ഓടെല്ലാം പൊട്ടിപ്പോയെന്ന് നാട് മുഴുവൻ നടന്നങ്ങ് പറഞ്ഞു. ആ ബാബു വിനോദേ.
3: ഓ വേണ്ട, അമ്മാവനോട് ഞാൻ പിണക്കോ. അമ്മാവൻ എന്താ ഞങ്ങളുടെ പരിപാടിക്ക് വരാഞ്ഞത്?
1: ഞങ്ങള് വരണമെന്ന് വിചാരിച്ചിരുന്നതാ, പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു.
3: അങ്ങനെ വിചാരിച്ചത് അങ്ങ് തെറ്റായി പോയി. ഇതുപോലൊരു സാംസ്കാരിക പരിപാടി ഗ്രാമത്തിൽ നടന്നിട്ടില്ല, ഇനി ഒട്ടും നടക്കാനും പോകുന്നില്ല.
2: ഓഹോ, അത്രയ്ക്കും ഗംഭീര പരിപാടിയായിരുന്നു.
3: അമ്മാവനൊന്ന് തിരക്കി നോക്ക്, ഗംഭീര പ്രസംഗമായിരുന്നു. കൃത്യസമയത്ത് തന്നെ പരിപാടി തുടങ്ങി. 15 പേർക്ക് ആദരവ് കൊടുത്തു. എന്നിട്ട് അവസാനം നടത്തിയ കലാപരിപാടിയേ അടിപൊളിയായിരുന്നു.
1: കഷ്ടമായി പോയി.
3: വരാതിരുന്നിട്ട് കഷ്ടമായി പോയെന്ന് പറഞ്ഞാ മതിയല്ലോ.
1: ഞാൻ കഷ്ടമായി പോയെന്ന് പറഞ്ഞതേ പരിപാടിക്ക് വരാഞ്ഞത് കൊണ്ടല്ല.
3: പിന്നെന്തുവാ
2: ഞാൻ പറയാൻ? വിനോദേ, നിങ്ങൾ കൊറേ കുട്ടികൾക്ക് സമ്മാനം നൽകിയില്ലേ?
3: നൽകി. കലാകായിക രംഗത്ത് വിജയം വരിച്ച കുട്ടികൾക്ക് സമ്മാനം നൽകി. പിന്നെ കൊറേ പേരെ ആദരിക്കുകയും ചെയ്തല്ലോ. പിന്നെന്തുവാ?
2: ആരൊക്കെ ആദരിച്ചത്?
3: അമ്മാവൻ ഞങ്ങളുടെ പരിപാടി നോട്ടീസ് കണ്ടില്ലായിരുന്നു?
1: കണ്ട്, വായിച്ച്. അന്നേരം തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാ പരിപാടിക്ക് പോകത്തില്ലെന്ന്.
3: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നത്.
1: മനസ്സിലാകണമെങ്കിലേ ഹൃദയവിശാലത വേണം.
3: അങ്ങ് ഇങ്ങും തൊടാതെ വർത്തമാനം പറയാ. കാര്യം എന്തോന്ന് പറയാമോ?
2: എടാ തുറന്ന് അങ്ങ് പറയാം. ശ്രീധര പണിക്കരെ നിനക്കറിയാവോ?
3: പിന്നെ എനിക്ക് അറിഞ്ഞുകൂടായോ?
2: അങ്ങേരെ ആരാണെന്ന് എന്താണെന്ന് നിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണ്ടല്ലോ.
1: വർഷങ്ങളായിട്ട് എത്രയോ കുട്ടികളെ ചണ്ടവാദ്യം പഠിപ്പിക്കുന്ന മനുഷ്യനെ, ആ മനുഷ്യനെ എന്താ നിങ്ങൾ ആദരിക്കഞ്ഞത്?
2: ഇത്തവണ നിങ്ങൾ ഷീൽഡ് കൊടുത്ത് ആ കുട്ടിയെയും ചെണ്ട പഠിപ്പിച്ചത് മണിക്കരാശാന. ചെണ്ടയ്ക്ക് സമ്മാനം കിട്ടിയ കുട്ടിയെ അംഗീകരിച്ചു, പഠിപ്പിച്ച ആശാനെ ആദരിച്ചില്ല.
3: അമ്മാവ ആർക്കൊക്കെ ആദരവ് കൊടുക്കണമെന്ന് ചർച്ച ചെയ്തത് കമ്മിറ്റിയിൽ ആരും ഈ ആശാന പേര് പറഞ്ഞില്ല.
1: പറയത്തില്ല. ആശാന് ഈ നാട്ടിൽ ജനിക്കാത്തത് കൊണ്ടല്ലേ മേപ്പടിയൻ ഇവിടെ താമസിച്ചതിന് ശേഷം എത്രയോ കുട്ടികൾക്ക് ആ കലാരൂപം പഠിപ്പിച്ചു കൊടുത്തു.
3: പരാതി വല്ലതും വന്നോ അമ്മാവ?
2: അങ്ങേര് പരാതി പറയത്തില്ല, പറയത്തതുമില്ല. പക്ഷെ നിഷ്കളങ്കമായി ചിന്തിക്കുന്ന പലരും പരാതി പറഞ്ഞു.
1: 82-ാമത്തെ വയസ്സിലും എന്ത് ആത്മാർത്ഥതയോടെ അങ്ങേര് പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഫീസില്ലാത്ത കുട്ടികളെ വരെ പഠിപ്പിച്ചിട്ടുണ്ട്.
3: അതൊക്കെ ശരിയാ.
1: എടാ, ഒരു കലാകാരനെ ആദരിക്കുമ്പം അവരുടെ ജാതി, രാഷ്ട്രീയം, ദേശം ഇതൊന്നും നോക്കരുത്. എന്നിട്ട് ചടങ്ങ് ഗംഭീരമായിരുന്നു പോലും. അർഹരെ അവഗണിക്കും ചടങ്ങെല്ലാം നിഷ്പ്രഭം.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം ഒരു ആഴ്ചയുടെ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലേ, എത്ര വേഗത്തിലാണ് ഓരോ ദിവസങ്ങളും ഇങ്ങനെ കടന്നു പോകുന്നത്. ഇതാണ് നമ്മുടെ ഓണാട്ടുകര പാസഞ്ചറിൻ്റെ 5-ാമത്തെ ദിവസമാണ് ഇന്ന്. അതായത് ഒരു ഒരു ഇനി അടുത്ത പുതിയൊരു ആഴ്ചയുടെ ഒരു തുടക്കത്തിലാണ് നമ്മളിനി എത്തി നിൽക്കാനായിട്ട് പോകുന്നത്. അപ്പം എത്തി നിൽക്കുന്ന ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ജൂൺ 5 വെള്ളിയാഴ്ച, ജൂൺ 5 എന്ന് പറയുന്നത് ലോക പരിസ്ഥിതി ദിനമാണ് ജൂൺ 5 എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. പരിസ്ഥിതി ദിനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സംസാരിക്കാനുമുണ്ട്, ഒരുപാട് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. പരിസ്ഥിതി നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നു, നമ്മൾ എങ്ങനെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നു, അതെല്ലാം നമുക്ക് പ്രയോജനമായിട്ടുണ്ടോ, ഇതിനെക്കുറിച്ച് എല്ലാം നമുക്ക് സംസാരിക്കാം. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544-7000-1212. ഇത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

0: തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ലോക പരിസ്ഥിതി ദിനമാണ്. അപ്പം പരിസ്ഥിതി ദിനമായിട്ട് നമ്മൾ രാവിലെ മുതൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമുക്ക് തണൽ തരുന്ന നമ്മളുടെ മരങ്ങൾ, ഇതൊക്കെ എത്രമാത്രം വില മതിക്കുന്നുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. പ്രകൃതിയെ നമുക്ക് എല്ലാം തന്നു, പക്ഷെ നമ്മൾ പ്രകൃതിക്ക് തിരിച്ച് എന്താണ് നൽകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് പ്രകൃതിക്ക് നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് കഴിയും, എന്നാൽ നമ്മുടെ ആ ഒരു ആശയെ തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയുകയില്ല. മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞ ഈ വാക്കുകൾ നമ്മൾ വളരെയധികം ഗൗരവത്തോടെ ഓർക്കേണ്ട ഒന്നാണ്. അതായത് ഓരോ വർഷം കഴിയും തോറും പരിസ്ഥിതി ദിനത്തിന് ഓരോരോ പ്രത്യേക സന്ദേശമുണ്ട്. ഈ ഒരു വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് പ്രകൃതിയെ പഴയതുപോലെ മനോഹരമാക്കാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം ചെയ്യുക എന്നതാണ് നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഒരു വലിയ മാറ്റം തുടങ്ങേണ്ടത് മറ്റുള്ളവരിലൂടെയല്ല, നമ്മളിൽ നിന്നാണ്. അതായത് ഇന്ന് നമുക്ക് ചെറിയ തീരുമാനങ്ങൾ ഒന്ന് എടുക്കാം. എടുത്തൂടെ? എടുക്കാനായിട്ട് പറ്റും, പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമോ? അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. ഒരു തൈ നടുന്നത് മുതൽ, പ്ലാസ്റ്റിക് കുറയ്ക്കുന്നത് മുതൽ, ജലസംരക്ഷണം ചെയ്യുന്നത് മുതൽ, മാലിന്യ നിർമാർജനം ചെയ്യുന്നത് മുതൽ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രകൃതിക്ക് വേണ്ടി ചെയ്യാനായിട്ട് കഴിയും. ആ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് കഴിയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, എന്തെല്ലാം പ്ലാൻസുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട്, തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ? ഇന്ന് പരിസ്ഥിതി ദിനമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾക്കാണ് നിങ്ങളിങ്ങനെ തുടക്കം കുറിച്ചിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും പങ്കുവെക്കാനായിട്ട്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനായിട്ട് വിളിക്കേണ്ട നമ്പർ 9544700912. പെട്ടെന്ന് നമുക്കൊരു ആകാശവാണി വാർത്തകൾക്ക് ശേഷം തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂററ്റിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ആധുനിക സെക്കൻഡറി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന 200 ബെഡുകളുള്ള ESIC ആശുപത്രി പ്രധാനമന്ത്രി സൂററ്റിൽ ഉദ്ഘാടനം ചെയ്യും. വൽസാദിലെ ആധുനിക വൈദ്യുതി വിതരണ നവീകരണങ്ങൾ, ദഹേജിലെ പെട്രോളിയം കെമിക്കൽസ് മേഖലയിലെ അത്യാധുനിക മലിനജല നിർമ്മാർജ്ജന ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവ അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. നമോ എയർപോർട്ടിന്റെ

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ദാമനിൽ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: ആധുനിക സെക്കൻഡറി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന 200 ബെഡുകളുള്ള ESIC ആശുപത്രി പ്രധാനമന്ത്രി സൂറത്തിൽ ഉദ്ഘാടനം ചെയ്യും. വൽസാദിലെ ആധുനിക വൈദ്യുതി വിതരണ നവീകരണങ്ങൾ, ദഹേജിലെ പെട്രോളിയം കെമിക്കൽസ് മേഖലയിലെ അത്യാധുനിക മലിനജല നിർമ്മാർജ്ജന ശുദ്ധീകരണ പ്ലാന്റുകൾ എന്നിവ അദ്ദേഹം നാടിന് സമർപ്പിക്കും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ ഏകദേശം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും. നമോ എയർപോർട്ടിന്റെ
2: transportation. When flex fuel technology enters this segment at scale, the impact multiplies dramatically. This is the beginning of a new chapter in India's energy transition.
0: ആത്മനിർഭർ ഭാരത് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ വിദേശ ഇറക്കുമതി കുറയ്ക്കുകയും രാജ്യത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായും ഫോസിലിതര ഇന്ധനശേഷിയിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഉൽപാദകരിൽ ഒന്നായി ഉയർന്നിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജലി യോജന 2 വർഷം പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുന്നത്. സന്ദർശനത്തിനിടയിൽ ശ്രീ ജയശങ്കറുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, കണക്ടിവിറ്റി, ഊർജ്ജം എന്നിവ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ മാനവരാശിക്ക് നൽകിയ കാലാതീതമായ സംഭാവനയാണ് യോഗ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആരോഗ്യകരമായ ലോകത്തിന് യോഗ പ്രചോദനം നൽകുന്നതായും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നലെ ആരംഭിച്ച പ്രഥമ ലോക യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പിനെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ചാമ്പ്യൻഷിപ്പിൽ അമേരിക്ക ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള 400-ലധികം താരങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ വർഷവും June 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
1: ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ 1973 മുതലാണ് പരിസ്ഥിതി ദിനം ഔദ്യോഗികമായി ആചരിക്കാൻ തുടങ്ങിയത്. ആഗോളതാപനം, വനനശീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്ക് ലോക ശ്രദ്ധ തിരിക്കാനും അതിനെതിരെ ഒരുമിച്ച് പോരാടാനും ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി, നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിന പ്രമേയം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ്, സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് എന്നിവർ ഡൽഹിയിലെ മൈതാൻ ർഹിലുള്ള നമോ ഓക്സിജൻ പാർക്കിൽ ഏക് പേഡ് മാ കെ നാം ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന വൃക്ഷത്തൈ നടീൽ പരിപാടിയിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനം വകുപ്പ് സംഘടിപ്പിക്കുന്ന ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വനമന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് നിർവഹിക്കും. തിരുവനന്തപുരം വനം വകുപ്പ് ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ വനമിത്ര പുരസ്കാര വിതരണവും സ്കൂളുകളിലെ ഫോറസ്ട്രി ക്ലബ്ബുകൾക്കായി തയ്യാറാക്കിയ ലോഗോ പ്രകാശനവും നടക്കും. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കോവളം ബീച്ചിൽ നടക്കുന്ന പരിസ്ഥിതി ദിനാചരണം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി നടപ്പിലാക്കുന്ന കതിര് പദ്ധതി ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൃഷിവകുപ്പ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരളത്തിൽ കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി.

ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽവി അറിയാതെയാണ് ഇന്ത്യ സെമിഫൈനലിലേക്ക് മുന്നേറിയത്. ഇന്ന് രാവിലെ 9:30 നടക്കുന്ന സെമിയിൽ ഇന്ത്യ ചൈനയെ നേരിടും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ റഷ്യയുടെ ലോക 8 നമ്പർ താരം ആന്റീന പോളണ്ടിന്റെ ചാലിൻസ്കയെ നേരിടും. ഇന്ന് നടക്കുന്ന പുരുഷന്മാരുടെ ആദ്യ സെമിയിൽ ലോക 2 നമ്പർ താരം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് ചെക്ക് താരം മെൻസിഗിനെയും രണ്ടാം സെമിയിൽ ഇറ്റാലിയൻ താരങ്ങളായ കൊബോലി അർണാൾഡിനെയും നേരിടും. മുൻ ലോക്സഭാ സെക്രട്ടറി ജനറലും ഭരണഘടനാ വിദഗ്ധനുമായ സുഭാഷ് സി കശ്യപ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ദീർഘനാളായുള്ള അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ ന്യൂഡൽഹിയിലായിരുന്നു അന്ത്യം. ഡോക്ടർ കശ്യപിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപം കേരള നിയമസഭ പാസാക്കി. കേരളത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ നിയമസഭയുടെ മേശപ്പുറത്ത് വച്ചു. 5.07 ലക്ഷം കോടി രൂപയാണ് സംസ്ഥാനത്തിന്റെ ആകെ കടബാധ്യതയെന്ന് ധവളപത്രത്തിൽ പറയുന്നു. വി ഡി മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് അവതരണത്തിനായി ജൂൺ 19 സമ്മേളനം പുനരാരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപദേശകനായ തരുൺ കപൂറിന് 1 വർഷത്തേക്ക് കൂടി കാലാവധി നീട്ടി നൽകാൻ കേന്ദ്രമന്ത്രിസഭയുടെ നിയമന സമിതി അംഗീകാരം നൽകി. 1987 ബാച്ചിലെ വിരമിച്ച IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പുതുക്കിയ കാലാവധി ഈ മാസം 10 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. വിവിധ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. പുനരുപയോഗ ഊർജ്ജ മേഖലയിൽ ഇന്ത്യ അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം ഇന്ന് പ്രഖ്യാപിക്കും. ഭൂമിയുടെയും പ്രകൃതിയുടെയും സംരക്ഷണത്തിനായി ജനങ്ങളിൽ അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ന് ലോക പരിസ്ഥിതി ദിനം. കേരളത്തിൽ അതിശക്തമായ മഴ തുടരുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യാകപ്പ് ഹോക്കി അണ്ടർ 18 ടൂർണമെന്റിന്റെ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ വനിതാ ടീമുകൾ ഇന്ന് മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക, നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
6: പിന്നെ തീർച്ചയായും വാങ്ങണം.
5: എവിടെ നിന്ന് വാങ്ങാനാ?
6: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
5: അത് ശരിയാ, വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
6: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
7: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
8: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ pre-KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് pre-KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ

0: ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
1: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
0: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
0: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
6: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
7: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
8: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. കൂടെ ഉള്ളത് ഞാൻ RJ സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നമ്മൾ തുടങ്ങി വെച്ചു. നമ്മൾ പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, തൈ നടുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നു, പ്ലാസ്റ്റിക് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, ജലസംരക്ഷണം ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് കാര്യം ശ്രദ്ധിക്കുന്നു, അതുപോലെ മാലിന്യം നിർമാർജ്ജനത്തിന് വേണ്ടി നമ്മൾ എന്ത് കാര്യങ്ങളാണ് സൂക്ഷിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അത് ഒരു മരം നടുമ്പോൾ നമ്മൾ നടുന്നത് ഒരു തണൽ മാത്രമല്ല, വരും തലമുറയ്ക്കുള്ളൊരു ആശ്വാസ വായു കൂടിയാണ്. അതായത് പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളത് ഒരു മാസത്തെ, ഒരു ദിനത്തെ അല്ലെങ്കിൽ ആചാരം മാത്രമല്ല, അതൊരു ജീവിത ശൈലിയായിട്ട് നമുക്ക് മാറ്റണം. അതൊരു ജീവിത ശൈലിയായിട്ട് മാറണം ഉള്ളതാണ്. അതായത് നമുക്ക് ഈ ഭൂമിയെ കൂടുതൽ പച്ചപ്പുള്ളതാക്കാം, അല്ലെങ്കിൽ കൂടുതൽ മനോഹരമാക്കാം എന്ന ആ ഒരു ദിവസത്തെ ചിന്താഗതിയോടുകൂടി എല്ലാവർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. അതായത് നമുക്ക് ഒരു തൈ നടുമ്പോൾ, അതായത് ഒരു നമ്മളൊരു ചെറിയൊരു തൈ നമ്മൾ നട്ട്, ഇന്നത്തെ ഒരു ദിവസം സാധാരണ എല്ലാവർക്കും, പ്രത്യേകിച്ച് സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും ഇന്ന് സ്കൂളിൽ നിന്നൊക്കെ ഒരു തൈയൊക്കെ കൊടുക്കുന്നൊരു ദിനം കൂടിയായിരിക്കും ഇന്ന്. നമ്മുടെ വീട്ടുമുറ്റത്തോ പറമ്പിലോ ഒരു ചെറിയ തൈയെങ്കിലും നടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതിനെ സ്നേഹത്തോടെ പരിപാലിക്കുക. അതിനെ ഇങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുവന്ന് അവസാനം ആ ഒരു ചെടി അത് ഇങ്ങനെ തളിരിട്ട് പൂവിട്ട് കായിട്ട് ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആ ഒരു സന്തോഷവും ആ ഒരു എന്താ പറയുക, ആ ഒരു ഒരു കുളിർമയുണ്ടല്ലോ, അതെല്ലാം ഇങ്ങനെ തളിരിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ അതാണ് നമ്മളുടെ ആ ഒരു സന്തോഷം. വല്ലാത്തൊരു കുളിർമയാണ് മനസ്സിന്, ഒരു വലിയൊരു കുളിർമയാണ് ആ ഒരു കാര്യം കാണുന്നത്. അപ്പൊ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
9: ഹലോ, ഞാൻ മോളെ.
8: പറഞ്ഞോളൂ ചേട്ടാ.
9: മോളെ, പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഇവിടെ ഈ പ്രകൃതിയെ കണ്ണിനെ കൃഷ്ണമണി പോലെ സ്നേഹിച്ചിരുന്ന ഒരു ജനതയുണ്ടായിരുന്നു. ഒരു ജനത എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ ഒരു ഭൂമിയിൽ നിന്ന് മറ്റൊരു ഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പേ ആ ഭൂമിയെ തൊട്ട് വന്നിക്കുന്ന സമുദ്രവസനേ ദേവി പർവ്വതസ്ഥാനമുണ്ടല്ലേ, വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വം എന്ന് പറഞ്ഞ മണ്ണിനെ സ്നേഹിച്ചിരുന്ന, വൃക്ഷങ്ങളെ സ്നേഹിച്ചിരുന്ന, വൃക്ഷങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു മരം മുറിച്ച് മാറ്റിയാൽ അതിനകത്ത് അതിന്റെ അനുവാദം ചോദിച്ച് അതിൽ മുട്ടയിട്ടിരുന്ന കിളികള് പറന്നുപോയി വേറെ അഭയം തേടിയതിനു ശേഷം മരം മുറിക്കുന്ന ഒരു ജനത. അതായത് വൈദിക കാലം, വേദകാലം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ കുറെ നിയമങ്ങളുണ്ട്, കുറെ പ്ലാസ്റ്റിക്, പ്രകൃതി പിന്നെ ചോഷണം നടക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇവിടെ പ്ലാസ്റ്റിക്, ഈ പ്ലാസ്റ്റിക് ഉത്പാദിപ്പിക്കുന്ന ആരാണ്? പ്ലാസ്റ്റിക് വലിയ കുത്തകമാര് കമ്പനിമാരെ സകല സാധനം പ്ലാസ്റ്റിക്കിനകത്തോട്ട് കൊടുത്തിട്ട് അത് പാവപ്പെട്ടവന്റെ കൈ ഇന്ന് സംരക്ഷിച്ച് അവൻ പിന്നെ പഞ്ചായത്തിന് ഫീസ് കൊടുക്കണം. ഈ പ്രകൃതി, അതായത് ഭൂമിയെ ഭൂമി മാതാവായി കണ്ടിരുന്നു, വനത്തെ വനദേവതയായി കണ്ടിരുന്നു. അങ്ങനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളാരാ? കലഭങ്ങളാണോ? ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ പ്രകൃതിയെ സ്നേഹിക്കേണ്ട സമയം 5 വയസ്സ് ആകുമ്പോഴേ ഒരു യൂട്യൂബ് മൊബൈൽ എടുത്ത് കൊടുക്കും. എവിടെ എന്റെ ഫംഗ്ഷനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണോ? ആ കുഞ്ഞി ഇത് കണ്ട് കണ്ണം കാഴ്ച പോയി, എല്ലാം പ്രകൃതിയെ നോക്കുന്നില്ല. അവന്റെ ഭക്തവാസനയ്ക്ക് അവന് സമയം കിട്ടുന്നില്ല. ഇതുപോലുള്ള നമ്മുടെ നാശം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. മണ്ണിനെ സംരക്ഷിക്കുന്നു, മലകളെ സംരക്ഷിക്കുന്നു, ആമ്പുള്ളാരെ അടിച്ചു മാറ്റി എംസാന്റെ ആട്ടം പാറയാട്ടം പൊടിച്ച് കാശ് മേടിക്കുന്നു. ഇതിനെയൊക്കെ ഇവിടെ നിലയ്ക്ക് നിർത്താൻ ആരുമില്ല. ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നവന്മാരെ പോലെ നിലയ്ക്കരുത്. 10, 12, 16 വെട്ടുകളും തീകൊത്തും പുള്ളലും ഒക്കെ ആണല്ലോ ഒപ്പിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയാ? ഈ സൗദി അറേബ്യയിലെന്ന് പറയുന്ന ജലം കിട്ടാത്തടത്ത മരുഭൂമി കൃഷി ഇറക്കുന്നത് കാണണം. സൗദി അറേബ്യ ഞാൻ 17 വർഷം ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കണം, കൃഷി സ്ഥലങ്ങളുടെ ഏക്കർ കണക്കിന് കൃഷി. ഇവിടെ എന്താ ആർക്ക് സമയമില്ലയോ? ഇവിടെ ഉള്ളവർക്കൊക്കെ കഞ്ചാവ് വിൽക്കാനും ഇവിടെ വേറെ കാര്യത്തിന് ഇവിടുത്തെ യുവാക്കൾക്കെ സമയം. പ്രകൃതി സ്നേഹിക്കാൻ ആർക്ക് നമ്മളെ സമയം? കൈവഴികൾ തോട് വഴി ഒഴുകി കടലിൽ പാകരത്തിൽ പതിക്കുമായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തി. ആ തോട്ടിൽ കുളിച്ചിട്ടുണ്ട്, പരൻമീൻ പിടിച്ചിട്ടുണ്ട്, ഡ്രസ് ഉണങ്ങി ആ ഇട്ടേക്കുന്ന ഡ്രസ് ഉണങ്ങാനായിട്ട് വെയിലിനെ വിളിച്ചിട്ടുണ്ട്. 4 വാക്ക് സംസാരിക്കാൻ കഴിയുന്നതോ 2 വരി കവിത എഴുതാൻ കഴിയുന്നതോ ഈ യൂട്യൂബും അതും ഇതും കണ്ടല്ലോ. കുത്തി ഇരുന്ന് പുസ്തകം വായിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്നുള്ള കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാരും പ്രകൃതിയെ സ്നേഹിക്കണമെന്ന് പറയുന്നു. നാളത്തേക്കെങ്കിലും,
8: അതെ അതെ അതെ,
9: നാളത്തേക്കെങ്കിലും വേണ്ട. അല്ല നമ്മ കുറെ നിയമങ്ങൾ പരിസ്ഥിതിയും കണ്ട് തടി അങ്ങോട്ട് കൊണ്ടുവരണം, അത് വെയിലെ തുടങ്ങിപ്പോകും. കൃഷിക്കാരന് കൃഷി ഇറക്കാനോ സംരക്ഷിക്കാനോ അവനെ ഇവിടെ സംരക്ഷിക്കാനോ ഒരു നിയമവും ഇല്ല. ആർക്കും എന്തോ ഇതൊക്കെ പിന്നെ വെറും പിന്നെ ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, എഫ് റേഡിയോ എങ്കിലും ഇതിനൊക്കെ വേണ്ടി സംസാരിക്കുന്നല്ല. ഈ വിഷയങ്ങൾ കേൾക്കുമ്പോ സംസാരിക്കും, ഞങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കാത്തല്ല, ഞങ്ങളൊരു ശക്തിയായിട്ട് നിങ്ങളുടെ കൂടെ കാണാം.
8: അതെ അതെ അതെ അതെ, നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ് നമ്മളുടെ ശക്തി എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം
9: ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. അനിൽ മുഹമ്മദ് ചേട്ടൻ എല്ലാം സുഖമായിട്ടിരിക്കുന്നല്ലോ?
8: ആ, എല്ലാവർക്കും സുഖം.
9: മോക്ക് സുഖമായിട്ടിരിക്കുന്നല്ലോ? ശരത്തിന്
8: സുഖം? സുഖം, എല്ലാവർക്കും സുഖം.
9: ആ, രഘുനന്ദനെ കേൾക്കുന്നില്ല കേട്ടോ മോളെ? രഘുനന്ദനെ അന്വേഷിച്ചെന്ന് പറയണേ.
8: ഓ, പറഞ്ഞേക്കാം.
9: എല്ലാവർക്കും നന്മ വരട്ടെ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എപ്പോഴും നിങ്ങൾ എന്റെ പ്രാർത്ഥനയെ നിങ്ങൾ ഉണ്ടാവും.
8: ഓക്കെ, നന്ദി ചേട്ടാ, വളരെയധികം നന്ദി. അതായത് നമ്മളുടെ പ്രകൃതി, അല്ലെങ്കിൽ നമ്മളുടെ ഈ പ്രകൃതിയാൽ ചുറ്റപ്പെട്ട ഈ ഭൂമി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ആളുകളുടെ ചിന്താഗതി കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് വേണ്ടി മാത്രം, അല്ലെങ്കിൽ നമ്മൾ മാത്രം ജീവിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രം അതിനെ കരുതുക എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഓരോ കാര്യങ്ങൾ സൂക്ഷിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും മറ്റുള്ളൊരു ഭാവി തലമുറ കൂടി നമ്മളുടെ പിറകിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളൊരു ചിന്താഗതി കൂടി എല്ലാവരും ഇതിനകത്ത് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത പാസഞ്ചർ ആരാണ്?
10: നമസ്കാരം.
8: നമസ്കാരം.
10: അപ്പൊ ഇന്ന് എല്ലാവർക്കും ഒരു പരിസ്ഥിതി
8: ഓക്കെ.
10: ആരെങ്കിലും സ്നേഹിക്കുന്നെങ്കിൽ അത് പ്രകൃതിയെ സ്നേഹിക്കുക. ഒരിക്കലും പ്രകൃതി ഒരിക്കലും വയലന്റ് ആയി നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല. പ്രകൃതിയെ ദ്രോഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത് പ്രതികരിച്ചു തുടങ്ങിയത്. നമ്മൾ പറയത്തില്ലേ, ഈ എന്ത് പറഞ്ഞ ചവിട്ടിയായിട്ടിരിക്കാത്ത പാമ്പില്ല എന്ന് നാട്ടിൽ പറയാറുണ്ട്. നമ്മൾ അതിനെ ചവിട്ടിയാലേ അതിന് വേദനിക്കുമ്പോഴേ അത് നമ്മളെ ഉപദ്രവിക്കത്തുള്ളൂ. അപ്പം വെള്ളം ഒഴുകി പോകാനായാലും വൃക്ഷങ്ങൾ വെച്ചു പിടിപ്പിക്കാനായാലും ഒക്കെ എല്ലാവരും സമയം കണ്ടെത്തുക. എന്റെ വീട്ടിലൊക്കെ കേറി വരുന്നത് പറയും ഇവിടെ ഭയങ്കര ഇരുട്ടെന്ന് പറയാറുണ്ട്. കാരണം എപ്പോഴും ഒത്തിരി വൃക്ഷങ്ങളുണ്ട്, എല്ലാം ഞാൻ എന്ത് കിട്ടിയാലും നടും, ഇന്നും നടാൻ വേണ്ടി ഒരെണ്ണം ഇങ്ങനെ കരുതി വെച്ചോണ്ടിരിക്കുകയാണ്. ഇവിടെ ചീരണ്ടി എന്ന് പറയുന്ന വൃക്ഷമുണ്ടല്ലോ, ഇവിടെ ഇമേജിക്കായിരുന്നു അത്. അപ്പൊ ഇത് ഇങ്ങനെ പിടിച്ചോട്ടൊക്കെ മാറിയും വലിയ മരമാകുമ്പോഴേ. അപ്പൊ അത് മുറിപ്പിച്ചപ്പോ അച്ഛൻ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ ഇതിന്റെയൊക്കെ ഗുണം അറിയുന്ന ഒരു കാലം ഉണ്ടാവുമെന്ന്. ഇപ്പൊ ഞാൻ അത് എവിടെ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പൊ ഇപ്പൊ അമൃതാനന്ദമായി മെഷീനിൽ നിന്ന് ഞങ്ങൾ അവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കൂടുവേടി കൊടുത്താണ്. അപ്പൊ അത് ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് വെച്ചു. ഞാൻ പറഞ്ഞു ഈ സാധനം ഇവിടെ വേണം, അധികം പൊക്കത്തിലോട്ട് പോവാതെ നമ്മളൊന്ന് ചോദിച്ചാൽ മതിയല്ലോ. ഇതിന്റെ ഇലയ്ക്ക് ഭയങ്കര ഔഷധ ഗുണമാണ്. നമ്മള് പഴയ ആൾക്കാർ എന്തറിവോടും കൂടിയാണോ അവര് നമുക്ക് ഇലയപ്പോ ആയാലും പിന്നെ എന്താ പറയുന്നത് ഈ പലഹാരങ്ങളൊക്കെ എന്തൊക്കെ ആയാലും ഇതിലൊക്കെ ഇലയുണ്ടെങ്കിൽ ഔച്ഛത്തോടു കൂടി കിട്ടും, കാണാനും ഭംഗിയാണ്. പക്ഷെ അതിന്റെ ഗുണങ്ങൾ അറിയാവുന്നതായിരുന്നു അന്ന് അങ്ങനെ ചെയ്തിരുന്നത്. അങ്ങനെ ഓരോ വൃക്ഷവും ഈ കാണുന്ന ഓരോന്ന് ഔഷധങ്ങളാണ്. അധിക മനുഷ്യമായിട്ടൊന്നും വേറെ ഔഷധങ്ങളൊന്നും കഴിച്ചിരുന്നില്ലല്ലോ, അവർക്കൊന്നും രോഗങ്ങളില്ല. ഈ പ്രകൃതിയായിട്ട് ഇറങ്ങി ജീവിച്ചിരുന്നവരാണ് അവർക്ക് രോഗമില്ലായിരുന്നത്. ഈ പച്ചക്കറികളാണ് ഭക്ഷിച്ചിരുന്നത്.
8: അതെ അതെ അതെ,
10: പഴങ്ങളും പച്ചക്കറികളും ഒക്കെയാണ് അവര് ഭക്ഷിച്ചിരുന്നത്. ഇന്നെന്ന് വെച്ചാൽ അങ്ങനെയല്ല, ആ ഒരു കാലം മാറി. ഇപ്പൊ രോഗങ്ങളിലേക്ക് മനുഷ്യൻ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
8: അതെ അതെ അതെ.
10: അപ്പം നമ്മള് എന്തായാലും ഞാൻ പറയില്ലേ, അതുപോലെ ഈ വെള്ളം നമ്മൾ നേരത്തെ ഒക്കെ ഒഴുക്കുള്ള സ്ഥലങ്ങളിലൊക്കെ വലിയ വിഷയങ്ങളും വീടുകളൊക്കെ പോയൊക്കെ സന്ദർഭം, അത് പ്രകൃതിക്ക് ഒഴുകാനുള്ള സൗകര്യം നമ്മൾ കൊടുക്കണം. നമ്മൾ കയറി വീട് വെച്ചിട്ട് പിന്നെ പ്രകൃതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് ഒഴുകി പോകേണ്ട ചേരം കളിച്ച് ചെന്ന് ചേരണം. 44 നദിയിലും 41 എണ്ണവും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അത് ആ വാക്കിനേക്ക് തന്നെ ഒഴുക്കി വിടണം. 3 പേരെ ഉള്ള കിഴക്കോട്ട് ഒഴുകുന്നത്.
8: അതെ.
10: അപ്പം എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. എല്ലാവരും ഒരു മരം, നമ്മൾ ഒരു വൃക്ഷം മുറിക്കുമ്പോൾ നമ്മൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒരു വൃക്ഷം നടാൻ ഒരു തൈ നമ്മൾ ശ്രദ്ധിക്കുക. പ്രകൃതിയെ മോഹിക്കാതിരിക്കുക. നമ്മൾ കണ്ടു ഈ എല്ലാരും പറയും എ സി ഉണ്ട് വീട്ടിൽ എ സി ഉണ്ടെന്നൊക്കെ പറയും, ഭയങ്കര അഭിമാനത്തെയാണ് എല്ലാരും പറയുന്നത്.
8: പക്ഷെ
10: നമ്മൾ ഈ എ സി ഉള്ള സ്ഥലത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ കോവിഡ് അല്ലേ കൊറോണ കണ്ടത്. സാധാരണ നാട്ടിലുള്ളവർക്കൊന്നും അത്ര വലിയ പ്രശ്നം വന്നില്ല.
8: അതെ അതെ അതെ.
10: അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. നമുക്ക് ഈ പറഞ്ഞൊരു കണ്ടുപോകുമ്പോഴത്തേക്ക് നിന്നാൽ നമുക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റും. ചൂട് കൊണ്ട് ആളുകൾ ഓടുകയാണ്, ഈ എ സി ഉള്ള വീട്ടിലെ ആൾക്കാർ കിടന്ന് ഓടുകയാണ് കറണ്ടൊക്കെ പോകുമ്പോഴത്തേക്ക്. കാണുന്നത് അവർക്ക് ശുദ്ധവായു കിട്ടുന്നില്ല, കൂടുതലും ഉയർക്കുകയും എടുക്കുകയും ചെയ്യാണ്. അപ്പൊ നമ്മുടെ വീട്ടിലൊന്ന് കിടന്നുറങ്ങാൻ പറ്റും, കറണ്ട് ഇല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ കറണ്ട് ഇല്ലെങ്കിലും കിടന്നുറങ്ങാൻ പറ്റുന്ന അന്തരീക്ഷമാണ്. അത് ഈ തണുപ്പ് ഈ വൃക്ഷങ്ങൾ നൽകുന്നതാണ്. പിന്നെ അതുപോലെ കൈകണികളായാലും വിഷമില്ലാത്ത പച്ചക്കറികളായാലും എല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ എടുത്ത് കഴിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഒരു ചുമതല ആശംസിക്കുന്നു. നന്നായിരിക്കട്ടെ ഇന്നത്തെ ദിവസം.
8: അതെ, വളരെ നന്ദി ചേച്ചി, വളരെ നന്ദി. അതായത് പ്രകൃതി എന്ന് കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്ന ഒരു കാര്യം എന്താണെന്നറിയാവോ? കുളിരുള്ള ഒരു 3 യാത്ര, അല്ലെങ്കിൽ അസ്തമയ സൂര്യൻ്റെ ഭംഗിയുള്ള ഒരു കടൽ തീരം, അല്ലെങ്കിൽ പച്ചപ്പ് നിറഞ്ഞൊരു കൊച്ചു ഗ്രാമം, ഇതൊക്കെയാണോ? തീർച്ചയായിട്ടും ആണ്. പ്രകൃതി എന്നത് പറയുന്നത് എന്താണ്? ഒരു അത്ഭുതമാണ് അല്ലേ. കണ്ണുകൾക്ക് കുളിർമയും മനസ്സിന് സമാധാനവും തരുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു കലാസൃഷ്ടിയാണ് പ്രകൃതി എന്ന് പറയുന്നത്. നമ്മൾ ജനിച്ച ഈ നിമിഷം മുതൽ ഈ ഒരു ഭൂമിയിൽ നിന്ന് വിട പറയുന്നത് വരെ പ്രകൃതി നമ്മുടെ ഒരു അമ്മയെപ്പോലെയാണ് നോക്കുന്നത്. നമുക്ക് ശ്വസിക്കാനായിട്ട് വായു തന്നു, ദാഹം മാറ്റാൻ കുളിർവെള്ളം തന്നു, വിശപ്പടക്കാൻ ആഹാരം തന്നു. ഒരമ്മ തൻ്റെ മക്കൾക്ക് എന്താണോ നൽകുന്നത് അതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെയാണ് പ്രകൃതി നമുക്ക് ഇതെല്ലാം തരുന്നത്. പക്ഷേ ഇന്ന് മനുഷ്യൻ പ്രകൃതിയോട് ചെയ്യുന്നത് എന്താണ് അത് നമുക്ക് ചിന്തിക്കണം. അത് നമുക്ക് വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ്. ചിന്തിച്ച് തന്നെ നിങ്ങൾ മറുപടി പറയുക. അഭിപ്രായങ്ങൾ വിളിക്കുക. എൻ്റെ നമ്പർ 9544700012. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജി സുമയ്യ.

0: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.
1: ധനുമാസ രാവിന്റെ ആദ്യ യാമത്തിൽ വിടർന്ന നീലത്താമരമൊട്ടിന്റെ അഴകും നെയ്ത്തിരി നാളത്തിന്റെ വിശുദ്ധിയും ചേർന്നവൾ അവൾ ഉണ്ണിമായ. ആളും മേളവും ഒഴിഞ്ഞ ജീവിത ചുറ്റമ്പലത്തിൽ അവൾ തനിച്ചാണ്, അനാഥജന്മം. തിരികത്തുന്ന കണ്ണുകളിലൂടെ അവൾ മാത്രം കാണുന്ന അവളുടെ ഇത്തിരി കിനാക്കൾ, അതിൽ മുഴുവൻ നിറങ്ങളുടെ ഉത്സവമാണ്.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകര പാസഞ്ചർ, കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പ്രകൃതി ലോക പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ തിരികെ എത്തിയപ്പോ തന്നെ നമുക്കൊരു പാസഞ്ചർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പരിസ്ഥിതി സംരക്ഷണം, പരിസ്ഥിതി ദിനമാണ്. പക്ഷെ ഇന്നത്തെ പരിസ്ഥിതി ദിനത്തിന് ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരു മരം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണമായി എന്നുള്ളൊരു മൂഢവിചാരമാണ്. ഈ മരം, അതായത് ഈ മരത്തിന്റെ തൈ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഉപേക്ഷിക്കുന്നത് മുതൽ പരിസ്ഥിതിക്ക് എതിരായിട്ടുള്ള നടപടി അവിടെ നടക്കുന്നുണ്ട്.
0: അതെ.
1: അപ്പം അങ്ങനെയുള്ള വളരെ ഈ കഴിഞ്ഞ കാലങ്ങളിലെ പരിസ്ഥിതി ദിനങ്ങളില് ചെലവഴിച്ച ആർഭാടപൂർവ്വം ചെലവഴിച്ച് നട്ട ചെടികളിലൊക്കെ സംരക്ഷിച്ചിരുന്നുണ്ടായിരുന്നെങ്കിൽ എന്മാത്രം പ്രയോജനമായെന്നറിയാം. എല്ലാവരും ഈ ഒരു ദിവസം നടിയിൽ മാത്രമേ നടക്കുന്നു, അതിനുശേഷം അതിന്റെ പരിപാലനമോ സംരക്ഷണമോ ഒന്നും നടക്കുന്നില്ല. പിന്നെ മെജോറിറ്റി ആൾക്കാരുടെ ധാരണ ഒരു മരം വെച്ച് കഴിഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷണമായി എന്നുള്ളതാണ്. മാലിന്യ സംസ്കരണം, ഊർജ സംരക്ഷണം, ജലസംരക്ഷണം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കപ്പെടുമ്പോഴാണ് പരിസ്ഥിതി സംരക്ഷിക്കുന്നത് എന്ന് ധാരണ വളരെ കുറവാണ് ആൾക്കാർക്ക്. ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് മാലിന്യ സംസ്കരണത്തിലുള്ള അപാകതയാണ്. അത് നമ്മുടെ സംവിധാനങ്ങളുടെയും നമ്മുടെ നാട്ടുകാരുടെയും, ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ചെയ്യുന്ന കുറ്റം കൊണ്ടാണ് അത് നമുക്ക് നേരിടേണ്ടി വരുന്നത്. അപ്പൊ അതിനൊക്കെ ശാശ്വതമായ പരിഹാരവും ശാസ്ത്രീയമായ പരിഹാരവും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പരിഹാരങ്ങളുമാണ് വേണ്ടത്. ഇതൊന്നും ഇല്ലാത്തതിന്റെ അപര്യാപ്തതയാണ് ഈ നമ്മൾ ഈ എത്ര ദിനം ആചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും മറ്റ് ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റുകളൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ ഇത് പരിപാലനത്തിന്റെയും മുന്നോട്ടുള്ള ശാസ്ത്രീയമായ നടത്തിപ്പിന്റെയും കുറവ് കൊണ്ടാണ്. എല്ലാവരും ഒരു പുനർചിന്തനത്തിന് വിധേയരാകട്ടെ.
0: അതെ, ഈ സൗണ്ട് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഇരിക്കുമ്പോ കേൾക്കുന്നത്. ആരാണെന്നൊന്ന് പരിചയപ്പെടുത്താമോ?
1: ആ, പരിചിതമായൊരു ശബ്ദമാണ്. എന്റെ പേര് പ്രകാശ് എന്നാണ്, സ്ഥിരമായിട്ട് വിളിച്ചോണ്ടിരുന്നതാണ്. ഇടക്കാലത്ത് ചില സാങ്കേതിക കാരണങ്ങളാണ് വിളിക്കാൻ പറ്റിയില്ല. ഞങ്ങള് കുറച്ചധികം ആൾക്കാർ സ്ഥിരം ശ്രോതാക്കളായിട്ട് യാത്രക്കാരായിട്ട് ഓണാട്ടുകര പാസഞ്ചറിനുള്ള അസൗകര്യങ്ങൾ കാരണം യാത്രയില് കൂടാൻ പറ്റിയിട്ടില്ല.
0: അപ്പം
1: എങ്കിലും കേൾക്കുന്നുണ്ട്, കൂടെ തന്നെയുണ്ട്.
0: അപ്പം
1: പുതിയ യാത്ര നയിക്കുന്ന ആളിനും എല്ലാവരും ആശംസകളും നേരുകയാണ്.
0: താങ്ക് യു ചേട്ടാ. ഓക്കെ, ഈ പറഞ്ഞത് വളരെയധികം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഈ തൈ നടുക, മരം നടുക എന്ന് പറഞ്ഞ് ഈ ഒരു ദിവസം മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യം. താങ്ക് യു ചേട്ടാ. ഓക്കെ, ഈ പറഞ്ഞത് വളരെയധികം പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം പരിസ്ഥിതി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ഈ തൈ നടുക, മരം നടുക എന്ന് പറഞ്ഞ് ഈ ഒരു ദിവസം മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണ്. അതായത് ഇപ്പം നമ്മൾ ഒരു ജലം സംരക്ഷിക്കുന്നത് മുതൽ നമ്മൾ ആ തൈ കൊണ്ടുവരാൻ എടുക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് മാലിന്യം ഉണ്ടല്ലോ, അത് ഡിസ്പോസ് ചെയ്യുന്നിടം മുതൽ നമ്മൾ ആ ഒരു പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതാണ്. നമ്മളൊരു തൈ നടുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് ശരിയല്ല. നമ്മളൊരു തൈ നടുമ്പോൾ ആ പ്ലാസ്റ്റിക് എന്ത് ചെയ്യണം, തൈ കൊണ്ടുവന്ന ആ ഒരു പ്ലാസ്റ്റിക് എന്ത് ചെയ്യണം എന്നുള്ളൊരു ആലോചന കൂടി നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെയധികം നിർബന്ധമാണ്. അങ്ങനെയാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിച്ച് നമ്മൾ തുടങ്ങേണ്ടത്. അതായത് നമുക്ക് ജലസംരക്ഷണമുണ്ട്, നമുക്കൊരുപാട് ജലസ്രോതസ്സുകളുണ്ട്. പക്ഷെ നമ്മൾ അനാവശ്യമായിട്ട് നമ്മൾ ഈ കുളിക്കുമ്പോഴും പല്ല് തേക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ തുറന്ന് കളയുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു എമൗണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കൃത്യമായിട്ടുള്ള അതിൻ്റെ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. നിങ്ങൾ അങ്ങനെ സംരക്ഷിക്കുക, നമ്മൾ അത്രയോളം അത്രത്തോളം സൂക്ഷ്മതയോടുകൂടി നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു കാര്യം ഉപകാരപ്പെടുകയുള്ളൂ എന്നൊന്ന് തന്നെ ചിന്തിക്കണം. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: നമസ്കാരം.
2: നിങ്ങളുടെ പ്രകാശ് ചേട്ടൻ പറഞ്ഞ വോട്ട് ഒരു ചെടി വെച്ചിട്ട് ആ സംരക്ഷണയാണ് എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷെ അതിന് വെള്ളവും എല്ലാം കൊടുത്ത് അതിനെ വളർത്തി വലുതാക്കുമ്പോഴാണ് നമ്മൾ സന്തുഷ്ടരാവുന്നത് മെയിനായിട്ട്. അപ്പം പിന്നെ നമ്മള് പ്രകൃതിയും ഭൂമിയെ കുറിച്ചൊക്കെ പണ്ടുള്ളവര് ഒരുപാട് അറിവുകൾ

0: എന്റെ കുഞ്ഞിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എന്റെ വാപ്പച്ചൻ മിശായി എനിക്ക് പറഞ്ഞു തരാറുണ്ട്. എല്ലാത്തിനെയും സ്നേഹിക്കണം, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളതാണ്, ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ ജീവൻ നിലനിൽപ്പുള്ളൂ എന്ന് നമ്മുടെ രക്ഷകർത്താക്കൾ പറഞ്ഞു തരാറുണ്ടായിരുന്നു. അവര് നമ്മൾ ഒരുപാട് ദേഷ്യപ്പെടുന്നെങ്കിലും നമ്മള് അവരുടെ സ്നേഹത്തോട് നോക്കിയില്ലെങ്കിൽ അവരുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹമാണ്. പിന്നെ വ്യക്തിപരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞത് ഭൂമിയിൽ നമ്മളൊന്ന് ചവിട്ടി മെതിക്കുമ്പോ എന്റെ ഉമ്മച്ച പറയും, കൊച്ചെ ഭൂമി എങ്ങനെ ചവിട്ടി മെതിക്കാതെ നമ്മൾ ഭൂമിയിലോട്ട് പോകേണ്ടവരാ, അത് വിശാലതയായിട്ട് കിടക്കുക, അത് സന്തോഷമായിട്ട് നിന്നോട്ടെ എന്ന് എന്റെ ഉമ്മ പറയുമായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് ഭൂമിയും പ്രകൃതിയും നമ്മൾ സ്നേഹിക്കണം. ഭൂമിയും പ്രകൃതിയും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ നിലനിൽപ്പുള്ളൂ. അത് നമ്മൾ കുട്ടികളെ രക്ഷകർത്താക്കളായി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പൂമ്പാറ്റയും ചിത്രശലഭത്തെയും ചെടികളെയും എല്ലാം കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരു കുട്ടി വളർന്ന് ഒരു 3 വയസ്സ് ആകുമ്പോഴത്തേക്ക് അതിനൊരുവിധം ഒരു അറിവ് ആയി കഴിഞ്ഞു. അപ്പൊ ആ കുഞ്ഞിന് ചിത്രശലഭം എന്താണ്, പൂമ്പാറ്റ എന്താണ്, ചെടികൾ എന്താണ്, പുഷ്പങ്ങൾ എന്താണ്, അതിനെത്ര മനോഹരതയുണ്ട്, ഈ പ്രകൃതി എത്ര മനോഹരമാണ്. ഒരു മൊബൈല് കാണിച്ച് ഫുഡ് കൊടുക്കുന്നതിനെക്കാട്ടി എത്രയും നല്ലതാ നമ്മൾ മുറ്റത്തിറങ്ങിയിട്ട് ആ കുഞ്ഞിക്കാല് കൊണ്ട് നടന്ന് നടന്ന് മന്ദം മന്ദം പോകുമ്പോ ദാ കണ്ടോ ചിത്രശലഭം കണ്ടോ ഈ പൂക്കളെ കണ്ടോ മോള് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞിന് കിട്ടുന്ന അറിവൊക്കെ എത്രയും വലുതാണ്. അങ്ങനെ വേണം നമ്മൾ പ്രകൃതിയും ഭൂമിയും സ്നേഹിക്കാൻ നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നമ്മള് പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ജനങ്ങളെല്ലാരും ഒന്നാവണം. ഈ വേസ്റ്റുകൾ പ്രകൃതിയും ഭൂമിയും മാത്രം സ്നേഹിച്ചാൽ പോരാ, ഈ ഭൂമിയിലേക്ക് വലിച്ചെറിയുന്ന ഓരോ വേസ്റ്റും നമ്മൾക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. ഓരോരുത്തരും ഓരോ യാത്ര ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ഫുഡിന്റെ ഒരു ഇത് കഴിക്കുകയാണെങ്കിൽ അത് അവിടെ ഇരുന്നുകൊണ്ട് വലിച്ചെറിയുകയാണ്. അപ്പൊ അവിടെ മൊത്തം അശുദ്ധിയായിക്കൊണ്ട് നമ്മൾ രോഗ നമ്മുടെ ഹെൽത്തിനും പ്രശ്നമാണ്. അപ്പം ഗവൺമെന്റ് മാത്രം തീരുമാനിച്ചാൽ പോരാ, ഇത് നമ്മൾ ഓരോരുത്തരും അതിന് ഉത്തരവാദികളാണ്. നമ്മൾ ഓരോരുത്തരും വലിച്ചെറിയുന്ന വേസ്റ്റ് നമ്മൾക്ക് തന്നെ വലിയ അപകടകാരിയാണ് നമ്മൾ ചിന്തിക്കുക. പ്രകൃതി ഭൂമിക്ക് നമ്മൾ തന്നെയാണ് നാശം വിതയ്ക്കുന്നത്. പ്രകൃതിയും ഭൂമിയൊക്കെ എത്ര മനോഹരമായിട്ടാണ് തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ അശുദ്ധിയാക്കാതെ എല്ലാത്തിനെയും സ്നേഹിച്ച്, ഹലോ
1: പറഞ്ഞോളൂ പറഞ്ഞോളൂ,
0: ഹലോ, എല്ലാത്തിനെയും സ്നേഹിക്കുക. എല്ലാം ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ നിലനിൽപ്പുള്ളു. പ്രകൃതിയും ഭൂമിയൊക്കെ സ്നേഹിക്കണം. അത് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അവനൊരു ഒരു ക്ലാസ് തന്നെ വേണം വേസ്റ്റിനെ വേസ്റ്റ് എടുത്തെറിയുന്നതിനും. ഇതിനെ കുറിച്ച് എല്ലാം ഒരു കൗൺസിലിംഗ് കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. ഇത് എന്താണെന്ന് അവർ മനസ്സിലാക്കണം. ഇനിയുള്ള തലമുറയ്ക്ക് മൊബൈല് മാത്രം, മൊബൈല് നോക്കുന്നതിന് കുഴപ്പമില്ല,
1: പറഞ്ഞോളൂ,
0: മൊബൈല് നോക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾക്ക് വേണ്ടുന്ന ഒരുപാട് അറിവുകൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. അത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, നമുക്ക് ചെറിയ കുറെ അറിവുകൾ മൊബൈലിൽ നിന്ന് കിട്ടാറുണ്ട്, പക്ഷെ നമുക്ക് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉണ്ട്. ഇന്ന് എല്ലാവരും സിറ്റി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, ഗ്രാമത്തിന്റെ ഒരു ജീവിതം അത്ര മനോഹരത, എത്ര നല്ല വായു എല്ലാം കിട്ടുന്ന, പുഴകളും വയലുകളും എല്ലാം നിരപ്പാക്കിക്കൊണ്ട് വീടുകൾ വയ്ക്കാണ്, വലിയ വലിയ ഫ്ലാറ്റുകൾ ഉയർന്നു വരികയാണ്. പക്ഷെ പുഴകളും വയലുകളും വയലോരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ പ്രകൃതിയും ഭൂമിയും എല്ലാം നിലനിർത്തത്തുള്ളൂ. അപ്പൊ ഇതിനെല്ലാം നമ്മളുടെ പ്രകൃതി എന്ന് പറഞ്ഞാൽ എത്രയോ മനോഹരമാണ്, ഭൂമി എത്ര മനോഹരമാണ്. ഭൂമിയെ സ്നേഹിച്ചാൽ ഭൂമി നമ്മൾക്ക് എന്തെല്ലാം തരുന്നു. ഇന്ന് നമ്മൾ എത്ര സന്തോഷമായിട്ടാ ഭൂമി കൂടി നടക്കുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കണം അതെല്ലാം വൃത്തിയായി, നമ്മൾ ഇവിടെ എന്തെല്ലാം വൃത്തി ഉണ്ട്, അത്രയും വൃത്തി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവും. നല്ല പ്രകാശമാണ്, നമുക്ക് നന്മയുണ്ടാവും. എല്ലാവർക്കും, പ്രകൃതിയും ഭൂമിയും സ്നേഹിക്കുന്ന എല്ലാ ലോക ജനതയ്ക്ക് എല്ലാവർക്കും നന്മ വരുന്ന ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു സുമയ കുട്ടി.
1: അതായത് നമ്മൾ പ്രകൃതിയെ സ്നേഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി നമുക്ക് അതേപോലെ തന്നെ തിരിച്ചു തരും. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് എന്താ പറയുക, നമ്മളെ ആരെങ്കിലും ഈ കല്ലെടുത്തെറിഞ്ഞാലോ, നമ്മളെ ആരെങ്കിലും നമ്മളുടെ ദേഹത്തേക്ക് എന്തെങ്കിലും വലിച്ചെറിഞ്ഞാലോ നമ്മൾ തിരിച്ച് പ്രതിഷേധിക്കില്ലേ, നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യില്ലേ. അതേപോലെ തന്നെയാണ് പ്രകൃതി. പ്രകൃതിയിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ വലിച്ചിടുമ്പോഴും പ്രകൃതിയിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ, ഇപ്പോൾ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ വേസ്റ്റ് ആയിക്കോട്ടെ എന്താണെങ്കിലും വലിച്ചെറിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ തിരിച്ചു തരും എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കുക. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം, കോള് കട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ, എങ്ങനെയാണ് നമുക്കിതിനെ സംരക്ഷിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്ത് തുടങ്ങണം, എന്ത് കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നമസ്കാരം.
2: നമസ്കാരം മോളെ, സുമയ്യ.
1: നമസ്കാരം.
2: ഇന്ന് രോഗപരിസ്ഥിതി ദിനം നമ്മൾ അനുഭവിക്കുന്ന തണൽ നമ്മുടെ പൂർവികരുടെ തലമുറയ്ക്ക് തണലൊരുക്കേണ്ടത് നമ്മുടെ ഇവിടെ കടമയാണ്. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കുക, പ്രകൃതിയിലേക്ക് മടങ്ങുക. ഭൂമിയും വൃക്ഷങ്ങളും നമ്മൾ സ്നേഹിക്കണം.
1: അതെ,
2: ഭൂമി നമ്മൾ എത്രമാത്രം സ്നേഹിക്കുന്ന അത്രയും നമുക്ക് ഗുണം നമ്മുടെ തലമുറ ഭാവിയിലേക്കല്ല ഇത് ഗുണം ചെയ്യും. ഇന്ന് ഒരു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതല്ല, ഒരു വർഷങ്ങൾ വെച്ചാൽ അതിന് വേണ്ട വളവും വെള്ളവും അതിന് വേണ്ട സംരക്ഷണങ്ങളും നമ്മൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ഇന്ന് ഒരു പച്ചമുളക് പോലും അന്യദേശക്കാരെയാണ് ആശ്രയിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ പുരയിടങ്ങളിൽ ഉള്ള സ്ഥലത്ത് നമുക്ക് ചെയ്യാം, വളർത്താം. പ്രകാശ് പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങളും ഇന്നും മനുഷ്യൻ മനസ്സിലാക്കാനുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നുണ്ട് ഒരു മരം വെച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വൃക്ഷങ്ങൾക്ക് മറ്റ് തെങ്ങ് മേലോട്ട് പോകത്തില്ല, മറ്റുള്ളതിനെല്ലാം മൂടാവാകും. പക്ഷെ അതല്ല, തമിഴ്നാട്ടിലോട്ട് പോയി നോക്ക്, ട്രെയിനിനകത്ത് പോയ യാത്രയിൽ ഞാൻ കണ്ടതാ, അവിടെ കിടക്കുന്ന ഓരോ കൃഷികളും ഈ സൂര്യകാന്തി പൂവേ ആ ഒരു വൈലി കിടക്കുന്ന കണ്ടാ നമുക്ക് കൊതി വരും. അതേപോലെ ഓരോന്നും നമ്മുടെ നാട്ടിലും നമ്മൾ ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണം.
1: അതെ,
2: അവര് അതിലോട്ടും
1: ഉണ്ടായിരുന്നല്ലോ, നമുക്ക് സൂര്യകാന്തി കൃഷിയൊക്കെ നടത്തുന്ന നമ്മളുടെ അടുത്തടുത്തടുത്ത് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ.
2: അത് ഈ അടുത്തകാലത്തും വളരെ അപൂർവമായിട്ടേ ഉള്ളു.
1: അതെ,
2: എല്ലാവരും അതിന് തുനിയുന്നില്ല. അതേപോലെ തന്നെ വേസ്റ്റ് വലിച്ചെറിയുന്നെന്ന് പറയുന്നില്ല, ഇന്നും മൂക്ക് തപ്പി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കിടക്കുന്നുണ്ട്. ഇത് ജനം ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം, എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ വിഷമങ്ങൾ തോന്നി. കാരണം ഈ വളർത്തുന്ന ഈ മരങ്ങളുടെ ചവിട്ടി തന്നെയും ഇത് നല്ലൊരു വളവായി മാറും. നമ്മൾ ഈ അരി കഴുകുന്ന കാടിയുണ്ടല്ലോ മോളെ, ആ കാടി നമ്മുടെ പച്ചമുളക് തൈക്കൊന്ന് ഒഴിച്ചു നോക്കി, പന പോലെ കയറി വരും. അതേപോലെ ഓരോന്നും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളുടെ വേസ്റ്റ് മണ്ണില് അരിഞ്ഞും പോകാത്തതെല്ലാം പല പല സാധനങ്ങളും ഉണ്ട്. അതെല്ലാം പെട്ടെന്ന് വലിച്ചെറിഞ്ഞ് ജോലി ഒതുക്കുന്ന ഒരു ജോലി ആളുകൾക്കുള്ളത്. പിന്നെ മോളെ, ഞങ്ങളുടെ പ്രകാശിന്റെ സ്ഥലം കുറച്ചു ദിവസം കൊണ്ട് കേൾക്കാതിരുന്നെന്ന് കേട്ട് മോള് ആദ്യമായിട്ട് കേട്ട് പേര് ചോദിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളാ, ഞങ്ങളെല്ലാവരും റേഡിയോ ഗ്രൂപ്പിലെ ആളുകളാ.
1: അതെ, വളരെ സന്തോഷം, എല്ലാവരും വിളിക്കുന്നതിലും ഒക്കെ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളുടെ ഓരോ വിഷയത്തെ, നമ്മൾ ഓരോ ദിവസത്തെ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ പാസഞ്ചേഴ്സിൻ്റെ വിലയേറിയ അഭിപ്രായങ്ങളെന്നൊക്കെ പറയുന്നത് വളരെയധികം പ്രധാനമുള്ളതാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് തന്നെ നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പറയാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഇങ്ങനെ ക്ലൂ ഒക്കെ ഇങ്ങനെ കിട്ടും അല്ലേ? അതായത് എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ പറഞ്ഞു പ്രകൃതിയെ സംരക്ഷിക്കുന്നത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് തന്നെ നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ജനിച്ച നിമിഷം മുതൽ ഈ ഭൂമിയിൽ നിന്ന് നമ്മൾ വിട പറയുന്ന ആ ഒരു നിമിഷം ഉണ്ടല്ലോ, അതുവരെ പ്രകൃതി നമ്മളെ ഒരു അമ്മയെപ്പോലെയാണ് നോക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമുക്ക് ശ്വസിക്കാൻ വായു, വെള്ളം, വിശപ്പടക്കാനായിട്ട് ആഹാരം, ഇതൊക്കെ നമുക്ക് തന്നെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ എന്താണ് നമ്മൾ നമ്മളുടെ പ്രകൃതിക്ക് തിരിച്ചു കൊടുത്തത് എന്നതുള്ള ഒരു ആലോചനയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് ചുറ്റുമുള്ള നമ്മളുടെ പുഴകള്, കാടുകള് ഇതൊക്കെ നശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നശിക്കുന്നത് മനുഷ്യന്റെ തന്നെ ഒരു നിലനിൽപ്പാണ്. അതായത് പ്രകൃതിക്ക് മനുഷ്യനില്ലാതെ ജീവിക്കാം, എന്നാൽ മനുഷ്യന് തിരിച്ച് പ്രകൃതി ഇല്ലാതെ ജീവിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളൊരു അത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഈ സംസാരിക്കുന്നത് പോലെ തന്നെ വലിയ വലിയ പ്രസംഗങ്ങളിൽ ഒതുക്കേണ്ട ഒരു കാര്യമല്ല, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാണിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതായത് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യേണ്ട, പക്ഷേ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാൽ വളരെയധികം നല്ലതായിരിക്കും. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
3: ഇന്നത്തെ ദിവസത്തെ നമ്മുടെ പഴയ ഒന്ന് രണ്ട് പാസഞ്ചർ പ്രകാശ് ഏട്ടൻ, മറ്റേ അമ്മ എല്ലാരും വിളിച്ച് വളരെ സന്തോഷം. ഞാനാ ഷാഹിക്ക ഓണാട്ടുകാരെ
1: പറഞ്ഞോളൂ.
3: പ്രകൃതിയെ സ്നേഹിക്കണം, പ്രകൃതിക്ക് വേണ്ടി മരങ്ങൾ അത്യന്താപേക്ഷിതമാണല്ലാണ്. നമ്മൾ ചെയ്തില്ലെങ്കിലും ശരി തന്നെ, ബാക്കിയുള്ളവർ വെക്കുന്നത് നശിപ്പിക്കാതിരുന്നാൽ മതി. കാര്യം എന്ന് വെച്ചാൽ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ പേര് സമരം ചെയ്യുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും എല്ലാം ചെയ്ത ആളുകൾ അവര് വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് വെട്ടി നിരത്തൽ സമരം. പിന്നെ ഇപ്പൊ നേരത്തെ അമ്മ പറഞ്ഞ പോലെ തന്നെ ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് തമിഴ്നാട്ടിൽ അപ്പുറം ഇപ്പുറം കാണാ, കണ്ട് ഭംഗി ആസ്വദിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ അവിടെ അങ്ങനല്ല. അവിടെ ഒരു വിഭാഗം ആളുകൾ നിർദ്ദേശിക്കും, അതനുസരിച്ച് ജീവൻ കളഞ്ഞു പോയി ചെയ്യാൻ തയ്യാറായിരിക്കുക. ഇത് വെല്ലോനും ചെയ്യുന്നത് ഇല്ലാതാക്കാൻ നടക്കുന്ന കുറെ എണ്ണം. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാല് നമുക്ക് ഉപദേശിക്കാനുള്ള ഒരാളാണ്. നിങ്ങളോ ചെയ്യുന്നില്ല, ചെയ്യണ്ട, പോട്ടെ. പക്ഷെ മറ്റുള്ളവർ ചെയ്യുന്നതിന് പ്രോത്സാഹനം ചെയ്തില്ലെങ്കിലും അവരെ ഉപദ്രവിക്കരുതെന്ന് ആണ് പറയാനുള്ളത്. പ്രകൃതി നിയമം അനുസരിച്ച് എന്ന് വെച്ചാൽ മൊത്തം ഈ അന്തരീക്ഷത്തിൽ പോലും 21% ഉള്ളൂ ഓക്സിജൻ.

0: കൊണ്ട് എല്ലാവർക്കും നല്ലത് ചിന്തിക്കാനും നല്ലത് പ്രവർത്തിക്കാനും നേരായ മാർഗങ്ങളിൽ സഞ്ചരിക്കാനുള്ള ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഈ വെള്ളിയാഴ്ച ദിനത്തിൽ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ തൽക്കാലം ഞാൻ നിർത്തുന്നു.
1: ഓക്കെ, അതായത് നമുക്ക് തണ്ട പാസഞ്ചേഴ്സിന്റെ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്തതായിട്ട് ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
1: പറഞ്ഞോളൂ.
2: കുറെ നേരം കൊണ്ട്
1: നമുക്കിന്ന് പരിസ്ഥിതി ദിനമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ പാസഞ്ചേഴ്സ് ഒരുപാട് ഒരുപാട് ഒരുപാട് ആളുകൾ രാവിലെ മുതൽ നമുക്ക് ഇങ്ങനെ വിളിക്കുന്നുണ്ട്.
2: ഞാൻ തുടക്കം മുതൽ കേട്ടോണ്ടിരുന്നത്.
1: ഓക്കെ,
2: ഇത്തരം വിഷയങ്ങളിൽ എനിക്ക് വളരെ പ്രാധാന്യം ഞാൻ കൽപ്പിക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പൊ ഞാൻ പൊങ്ങച്ചം പറയുകയല്ല, എന്റെ വീട്ടിൽ തന്നെ ഭാര്യയോടോ അല്ലെ മറ്റു മക്കളോടോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്, നമ്മൾ എന്തേലും ഒരു വസ്തു വെളിയിൽ നിന്ന് മേടിച്ചോണ്ട് പ്ലാസ്റ്റിക് ഇതിനകത്ത് ഒരു കൊണ്ടുവരുന്ന ഒരു മിഠായിയുടെ കവറായാലും എന്തൊരു കവറായാലും വീട്ടിന് മുമ്പിൽ ഒരു സഞ്ചി വെച്ചിട്ട് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഒരു വസ്തു ഉപയോഗിച്ചിട്ട് പിന്നെ അതിന്റെ ആ ബാലൻസ് വരുന്ന പ്ലാസ്റ്റിക് ഒരു സഞ്ചിക്കകത്തിട്ട് അയ്യത്ത് നമ്മുടെ പുരാണത്തിന്റെ നാല് ചുറ്റും വലിച്ചു കയറിയാതെ, അതായത് ഇപ്പൊ കഴിക്കുന്ന ആഹാരം കൊണ്ടുവന്നാൽ പോലും അത് കഴുകി അന്നേരെ തന്നെ കഴുകി പമത്തി വെച്ച് ഉണങ്ങുമ്പോൾ ഇടയ്ക്ക് പ്ലാസ്റ്റിക് വെച്ച് അത് കൃത്യമായിട്ട് ആ ഹരിതസേനയ്ക്ക് കൊടുക്കണം. അതായത് ഇപ്പം ഈ ആൾക്കാർക്ക് അറിയാവുന്ന അറിഞ്ഞുകൂടാ, ഞാൻ ഇത് വായിച്ചതുമാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഇപ്പൊ ഈ നമ്മുടെ ഈ പ്ലാസ്റ്റിക് പരമാവധി വേസ്റ്റ് വരുന്നതല്ല, ഇവർ ഈ ഹരിതസേന ശേഖരിച്ചിട്ട് അതിൽ കുറച്ചൊക്കെ ആവശ്യത്തിന് എടുത്തിട്ട് ഇത് വീണ്ടും അതായത് മറ്റ് സിമെന്റുകളിൽ പൊടിച്ചിട്ട് ഇത് ഏതോ കെമിക്കൽ ചേർത്ത് ഈ സിമെന്റിന്റെ കൂടെ മറ്റ് വസ്തുക്കളുടെ കൂടെ ഉപയോഗിക്കാനായിട്ട് ഇത് ചേർത്തു. അന്നേരം ഇത് ഈ മാലിന്യങ്ങൾ അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്, അത് ഇവര് കൊണ്ടുപോയി മറ്റൊരിടത്ത് കത്തിക്കുകയോ ഡംപ് ചെയ്യുകയല്ല കളയുകയല്ല ചെയ്യുന്നത്. അത് നമ്മുടെ പുതിയൊരു തലമുറ ഇത് സ്കൂൾ തലത്തിലാണ് ഇത് പറഞ്ഞു പഠിപ്പിക്കേണ്ടത്. ഇപ്പോഴത്തെ ഈ വന്ന ഒരു ഇന്ന് നമ്മൾ ഈ പരിസ്ഥിതിയെ പറ്റി പറയുമ്പോൾ അടുത്ത തലമുറയ്ക്കുള്ളതാണ് ഈ ഭൂമി. പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ളതുമാണ്. അത് വൃത്തിയായി സൂക്ഷിക്കുകയും വേണം. അത് യൂറോപ്യൻ രാജ്യങ്ങളാണ് അത് കൃത്യമായിട്ട് സൂക്ഷിക്കുന്നത്. അല്ലാതെ മറ്റ് ഇടത്തര രാജ്യങ്ങൾ, ഇപ്പൊ അറബ് രാജ്യങ്ങളായാലും അവരുടെ ടൗൺ മേഖലകളിലേ ഉള്ളൂ വൃത്തി. ഞാൻ ഖത്തറിലുണ്ടായിരുന്നതാണ്, അവരുടെ മെയിൻ പ്രധാനപ്പെട്ട ടൗൺ മേഖലകളിലെല്ലാം നല്ല വൃത്തിയായിരിക്കും. പക്ഷെ ക്യാമ്പിനകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്കാരും ബംഗ്ലാദേശികളും ബംഗാളികളും പാകിസ്ഥാനികളും ഇവരൊക്കെ താമസിക്കുന്ന അവിടെ ചന്ദനത്തടി, ഞങ്ങൾ ഹാസ്യത്തോടെ പറയുന്നതാണ്, ചന്ദനത്തടി ഇങ്ങനെ ഒഴുകി നടക്കത്തേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു വൃത്തിയും ഇല്ലാതെ ഈ വിസർജ്യ മാലിന്യം പോലും ടാങ്കുകളിൽ ഓവർഫ്ലോ ആയിട്ട് കിടക്കത്തേ ഉള്ളൂ. കാര്യം അത് നമ്മളങ്ങനെ മലയാളികളും അല്ലേ, നമ്മളിവിടെ ഈ വലിയ വലിയ ന്യായങ്ങൾ പറയും, നല്ല വൃത്തിയായിട്ടൊരു വീട് കൊടുത്ത് റൂം കൊടുത്ത് എ സി റൂം കൊടുത്ത് തൂത്ത് വൃത്തിയാക്കി നല്ല വൈറ്റ് വാഷ് അടിച്ചു കൊടുത്താൽ ഇവരെന്തോ ചെയ്യുന്നത് അറിയാമോ, ഡോറ് തുറന്ന് ഡോറിന്റെ ഫ്രണ്ടിൽ തന്നെ ഈ പാൻപരാഗ് മേടിച്ചിട്ട് തുപ്പും ഇവര്. വളരെ വൃത്തിയുള്ള ഒരു റൂം നല്ല, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ത്രീ സ്റ്റാർ ഹോട്ടലിൽ ഒരു റൂം കൊടുത്തെന്ന് വെച്ചു, അതേപോലെ അവിടെ കൊടുക്കുന്നത് അക്കോമഡേഷൻ കൊടുക്കുന്നത്. പക്ഷെ ഇവര് ചെയ്യുന്ന മലയാളികളും മറ്റ് എല്ലാവരും ഇതിന് ഒന്നിനൊന്നിനും മത്സരിക്കും. പക്ഷെ ഇതിന് കുറച്ച് കാര്യമുണ്ട്, ഇവരിവിടുന്ന് പോയിട്ട് അവിടെ ചെന്ന് അവിടുത്തെ കടപ്പുറം അതും ഇതെല്ലാം വൃത്തിയാക്കുവാരാ നമ്മുടെ മലയാളികൾ. എന്നിട്ട് ഇവിടെ എന്തുവാ ചെയ്യുന്നത്, ഇവിടെ മൊത്തം പ്ലാസ്റ്റിക്കും ചപ്പും. നമ്മുടെ സ്വന്തം താമസിക്കുന്ന വീടും നമ്മുടെ നാട് വൃത്തിയാക്കിയിട്ടാ മറ്റൊരു രാജ്യത്ത് പോയി വൃത്തിയാക്കേണ്ടത്. ഏതാ അത്, ഞാൻ പത്രത്തിലും സോഷ്യൽ മീഡിയയിലും എല്ലാം കണ്ട മലയാളികള് പിന്നെ എന്തുവാ ബഹാമ ബീച്ച് വൃത്തിയാക്കുന്നു, അവിടെ അടിച്ച് തൂത്തുവായിരുന്നു. സ്വന്തം വീട്ടിന്റെ പരിസരത്തിന്റെ അവസ്ഥ ദൈവത്തിന് മാത്രം അറിയാം, ദൈവത്തിനല്ല ഈ പ്രകൃതിക്ക് അറിയാം. അന്നേരം ഒരു പുതിയൊരു തലമുറ വരണ്ടെന്ന് പറഞ്ഞാൽ ചപ്പുചവറുകൾ നമുക്കറിയാം. നമുക്ക് കരുനാപ്പള്ളി കിഴക്കോട്ടും പിന്നെ ആ കന്നേറ്റി പാലത്തിന്റെ അവിടെയും ഇവിടെ എല്ലാം ഒന്ന് നോക്കിയാൽ അറിയാം. അതേപോലെ കായംകുളത്തും ആ പാലത്തിന്റെ ആ ഭാഗത്തൊക്കെ ദൈവമേ ഈ മനുഷ്യൻ ഇത്രത്തോളം ഒരു നന്ദിയില്ലാതെ നമ്മുടെ മണ്ണെന്ന് പറയുന്ന സംരക്ഷിക്കേണ്ടത്. സ്വന്തം വീടിന്റെ പരിസരത്തിന് ചപ്പുചവറും കൊണ്ടുപോയിട്ട് മറ്റെവിടെയും കളയാൻ പറ്റുകയാണെങ്കിൽ കൊണ്ട് കളയുന്ന ഇത്രയും മോശമായ ഒരു സമൂഹം ഈ 25 കൊല്ലത്തിന് ശേഷം 30 കൊല്ലത്തിന് ശേഷമാണ് ഈ സമൂഹം ഇത്രത്തോളം അധപ്പതിച്ചത്. അതേപോലെ എന്ന് പറഞ്ഞ ഒരു വീട് വെക്കുമ്പോ എന്തോ ചെയ്യുന്നതെന്ന് അറിയാം സഹോദരി, വീട് വെക്കുമ്പോ ആ അയ്യത്തോളം എല്ലാ മരങ്ങളും അങ്ങ് ജെ സി വെച്ച് മാന്തിയങ്ങ് കളയും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാം, പൈസ കൊടുത്തിട്ട് കുറെ ചെടിച്ചട്ടികൾ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരാളെ വെള്ളം ഒഴിക്കാനും നിർത്തി, ഒരു ബംഗാളിയോ ഏതേലും ഒരാളെ ജോലിക്ക് നിർത്തിയിട്ട് അയാൾക്ക് ഡെയിലി 800 രൂപ കൊടുക്കുകയും ചെയ്യുക ഈ ചെടികളെ നോക്കാൻ. നമ്മുടെ നാട്ടുമാവോ നാട്ടുപ്ലാവോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് നിർത്തി വൃത്തിയായിട്ട് കോതിയും വൃത്തിയാക്കി നിർത്തിയാൽ മതി. എന്തുകൊണ്ടൊരു ഒന്നാമതെ തൂക്കാൻ വയ്യ ഇവർക്ക്. അതേപോലെ കരിയില വാരിയിട്ട് കത്തിക്കും. ഈ കരിയില എന്ന് പറയുന്ന ഒരു ജൈവ വളവാ. ഇത് കൃത്യമായിട്ട് ഒരിടത്ത് ഞങ്ങളുടെ തൊട്ടടുത്ത ഒരു വീട്ടിൽ ഞാൻ 50 വട്ടം പറയും, നിങ്ങൾ കരിയിലയിട്ട് കത്തിക്കാതെ വടക്കല്ല, അത് ഞാൻ സ്നേഹത്തോടെ പറയാം, നിങ്ങൾ കരിയില കൂട്ടിയിട്ട് നിങ്ങൾ ഒരു കുഴി ഇട്ടിട്ട് അതിനകത്ത് പ്ലാസ്റ്റിക് ഒന്നും ഇടാതെ ഇട്ടിട്ട് അത് ഇച്ചിരി അളിഞ്ഞ് ഈ ജൈവവളത്തിന്റെ അടി പൊടിയുന്ന അവസ്ഥയാവുമ്പോ അതെടുത്ത്

0: ഇട്ട് നമ്മൾ ഏത് കൃഷിക്കും മണ്ണിനടിയിലിട്ടിട്ട് അതിന്റെ പുറത്ത് മണ്ണിട്ടിട്ട് ചെടികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മരങ്ങൾ നട്ടാൻ ചീനിയായാലും ഇനി കാന്താരി ആയാലും ചേമ്പായാലും ചേനയായാലും നട്ടു നോക്കിയ നല്ല വിളവ് കിട്ടി. അല്പം വളവും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ ഉണ്ടല്ലോ, വളരെ പ്രയോജനമാണ്. പക്ഷെ ഇത് ഇവരാരും എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അവർക്ക് ഈ ജൈവവളം എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയുടെ വളമാണ്. എന്ന് വെച്ചാൽ ഇല അവിഞ്ഞിട്ട് വേണം. നമ്മൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഇതിനു മുമ്പ് മഴ പെയ്യുമ്പം ഈ കായലുകളും തോടുകളിലും എല്ലാം ഇഷ്ടംപോലെ മീനുണ്ടായിരുന്നു. ഇന്ന് മീനില്ലാത്ത എന്താ പ്രത്യേകത എന്നറിയോ? പണ്ട് മഴ പെയ്യുമ്പോൾ ഈ തോടുകളിലും കായലുകളിലും ഒഴുകി ചെല്ലുന്ന ജൈവവളം, അതായത് ഇല പൊടിഞ്ഞ് ഇലയുടെ ധാതുക്കളാണ് അപ്പോൾ ചെല്ലുന്നത്. അതായത് ചെറിയ ചെറിയ കീടങ്ങളും പ്രാണികളും ഇതെല്ലാം ഈ കായലിലും തോടുകളിലും പുഴകളിലും ഒഴുകി ചെല്ലും. അന്നേരം ഇതെല്ലാം ആരുടെ ഭക്ഷണമാണെന്നറിയോ? ഈ മത്സ്യത്തിന്റെ ഭക്ഷണമാ. അതുകൊണ്ടാണ് ആ ഒരു സംഭവം ഇല്ലാതായത് കൊണ്ടാണ് കൂഴവാലി എന്ന് പറഞ്ഞൊരു മീൻ അറിയാം, ഏറ്റവും രുചിയുള്ള ഒരു മീനായിരുന്നു. ആ മീനിന്നില്ല, വംശമറ്റ് പോയിരിക്കുക. അതാകെ ഉള്ളത് ചവറക്കായലേ ഉള്ളൂ. അവിടെ കുറച്ചിച്ചിരി ചെളിയുണ്ട്. പണ്ടത്തെ തൊണ്ട് തല്ലായിരുന്നു അവിടെ, ആ ഭാവം മൊത്തം തൊണ്ട് തല്ലായിരുന്നു. അന്നേരം ആ തൊണ്ടിന്റെ ചെളി ഇന്നും ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ കായലിന്റെ അടിത്തട്ട് മൊത്തം, പുഴകളുടെ അടിത്തട്ട് മൊത്തം നിറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് പ്ലാസ്റ്റിക്. ഇത് ഡ്രഡ്ജ് ചെയ്ത് കളയാതെ നമ്മുടെ കായലും ഈ പുഴകളും ഒന്നും രക്ഷപ്പെടത്തില്ല. പ്രത്യേകിച്ച് കന്നേറ്റി കായലിൽ ചെന്നിട്ട് ഒരല്പം ഒന്ന് മുങ്ങി ഒരു രണ്ടു കൊട്ടം ചെളി എടുത്തോണ്ട് വന്നാൽ മതി, അതിനകത്ത് ഒരു 25 പ്ലാസ്റ്റിക് എങ്കിലും കാണും. ഇത്രയും ഈ മഴയത്ത് ഒഴുകി പോകുന്നേ ഇത് പ്രകൃതി. എന്നിട്ട് ഈ നമ്മുടെ ഗവൺമെന്റുകളൊക്കെ പറയാം ഞങ്ങൾ അങ്ങനെയാണ്, എന്തോ കേരളം എന്തോ എന്ത് പറയുന്ന വൃത്തിയുള്ള കേരളം, ശുദ്ധിയുള്ള കാരണം കേരളം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് എഴുതി വെച്ചായിരുന്നു. എന്നിട്ട് ആ വെച്ചിരിക്കുന്ന ബോർഡിന്റെ തൊട്ട് താഴെയാ മാലിന്യം കൂമ്പാരം കിടക്കുന്നത്.
1: നമുക്ക് അതായത് നമ്മള് പ്രകൃതിയെ സംരക്ഷിക്കുമ്പോൾ, പ്രകൃതിയുമായിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടാകും. നമ്മൾ ഒരുപാട് കുറ്റങ്ങൾ പറയും, പക്ഷേ നമുക്ക് ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കാനുള്ള കാര്യങ്ങൾ പറ്റില്ല എന്ന് തന്നെ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് പറഞ്ഞു വന്നത്, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ, പ്രകൃതിയെ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, അതിൽ ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെയധികം നന്നായിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഈ പല്ല് തേക്കുന്നിടം മുതൽ, രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പല്ല് തേക്കുന്നിടം മുതൽ, നമ്മൾ ഒരു ദിവസം നമ്മൾ പോകുന്നത്, നമ്മളൊരു ദിവസം കടന്നു പോകുന്നത് എത്രത്തോളം കാര്യങ്ങൾ സൂക്ഷിച്ചു കൊണ്ടായിരിക്കണം എന്നുള്ളൊരു ചിന്തയുണ്ട്. ഒരു ആ ഒരു ചിന്ത നമ്മളെങ്ങനെ പ്രാവർത്തികമാക്കണം എന്നുള്ളൊരു സംസാരം കൂടിയുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് തിരികെ എത്താം. വളരെ കുറേ നേരം കൊണ്ട് നമ്മൾ ഒരുപാട് കോളുകൾ, നമ്മൾ ഒരുപാട് പാസഞ്ചറുകളുമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ വിളക്ക് ശേഷം തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ൽ ഓണാട്ടുകര പാസഞ്ചർ, കൂടിയുള്ളത് ഞാൻ അജയ് സുമയ്യ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ. പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
9: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
8: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി 3 സ്മാൾ കുട്ടിയത്തിൽ ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് പ്രകൃതി സംരക്ഷണവും പ്രകൃതി ലോക പരിസ്ഥിതി ദിനമായിട്ട് പരിസ്ഥിതിയെ നമുക്കെങ്ങനെ സ്നേഹിക്കാം, പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള ആ ഒരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ നമ്മളൊക്കെ അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ആദ്യത്തേതാണ് നമ്മൾ തണൽ വിരിക്കാം എന്നുള്ളൊരു കാര്യം നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ ജന്മദിനത്തിലോ അല്ലെങ്കിൽ ഈ പരിസ്ഥിതി ദിനമല്ലാതെ തന്നെ നമ്മളുടെ ജന്മദിനത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഒരു ചെറിയ ചെടി നടാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതായത് വെള്ളം അമൃതമാണ്, പല്ല് തേക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും പൈപ്പ് വെറുതെ ഇങ്ങനെ തുറന്നിടാതിരിക്കുക. ഒരു തുള്ളി വെള്ളം പോലും വളരെയധികം വിലപ്പെട്ടതാണ്. പ്ലാസ്റ്റിക്കിനോട് നമുക്ക് നോ പറയാം. കടകളിൽ പോകുമ്പോൾ ഒരു തുണിസഞ്ചി കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. അതായത് നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് വളരെയധികം ഒരുപാട് നമുക്ക് അറിവുകൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ. ഇന്ന് തന്നെ എത്രയോ പേര് നമ്മളെ വിളിച്ചു, എത്രയോ പാസഞ്ചേഴ്സ് നമ്മളുമായിട്ട് പങ്കുവച്ചു, എത്രയോ പാസഞ്ചേഴ്സ് അവരുടെ ആ ഒരു എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു ദിവസം മാത്രം നിൽക്കുന്നതല്ല, വളരെയധികം കൂടുതൽ ദിവസങ്ങളിലേക്ക് നമ്മൾ ചെയ്യണമെന്നുള്ളത് എത്രയോ എത്രയോ എത്രയോ വളരെയധികം മനോഹരമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു അല്ലേ. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു ദാണ്ട ഇപ്പം സമയം 9 മണിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച പുതിയൊരു വിശേഷവുമായിട്ട് പുതിയൊരു വിഷയവുമായിട്ട് ചൂടൻ വിഷയവുമായിട്ട് നിങ്ങളിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയോടെ ഇത് എൻ്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആക്കൂ.

0: that's not her face. It's beyond that.
1: നിങ്ങൾക്കിഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
10: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ ഒ പി സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, ടിബി, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, പി എഫ് ഡി, ഐ സി യു തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്കുവശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
2: ഈ മഴക്കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനീവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
0: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
9: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

0: റേഡിയോ ജംഗ്ഷൻ.
1: ഹായ് ഹലോ, നമസ്കാരം. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോ ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസം തന്നെയാണ്, June 5, ലോക പരിസ്ഥിതി ദിനം. ഈ ഒരു ദിനത്തിന്റെ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ആകാശവും ഭൂമിയും പച്ചപ്പും ഒക്കെ നമ്മളോട് സംസാരിക്കുന്ന ഒരു ദിനം. ഭൂമിയെയും അതിന്റെ ആവാസ വ്യവസ്ഥയെയും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഈ June 5 ലോക പരിസ്ഥിതി ദിനമായിട്ട് ആചരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കൊച്ചുമക്കളൊക്കെ സ്കൂളിലേക്ക് പോയിട്ടുള്ളത് ഒരു പക്ഷേ ഗ്രീൻ കളർ ഡ്രസ്സ് ഇട്ടിട്ടാകാം, ചിലപ്പോൾ യെല്ലോ കളർ ഡ്രസ്സ് ഇട്ടിട്ടാകാം, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുള്ള രീതിയിലാകാം, അല്ലെ? ഇതിന്റെ ഭാഗമായിട്ട് സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് സംഘടനകളും ഒക്കെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും ഈ പ്രോഗ്രാമുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ആഘോഷത്തിന്റെ, അല്ലെങ്കിൽ ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇന്ന് കൊണ്ട് അവസാനിക്കുന്നത് പോലെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അല്ലെ? നമ്മളെല്ലാ കാര്യങ്ങളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഒരു ദിനം വരുമ്പോൾ ആ ഒരു ദിനം നമ്മൾ വളരെയധികം ആഘോഷിക്കുന്നു, പിന്നീട് നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. ഈ വയോജന ദിനം, മാതൃദിനം, വനിതാ ദിനം എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പ്രകൃതി സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്ന ഈ ഒരു ദിനവും June 5, ഈ ഒരു ദിവസത്തെ മാത്രം ഒരു ഓർമ്മയായിട്ട് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അത് മറന്നു പോകാറാണ് പതിവ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഇനി നമ്മൾ ഇതേക്കുറിച്ച് വളരെ ഗൗരവമായി തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, നമ്മളൊക്കെ ഓടി കളിച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഭൂമിയിലാണ്, ഈ മണ്ണിൽ ചവിട്ടിയിലാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞു മക്കളൊക്കെ ഇപ്പോൾ സ്കൂളിലായാലും നമ്മുടെ വീട്ടുമുറ്റത്ത് ഇന്റർലോക്കിലാണ് ഓടി കളിച്ച് നടക്കുന്നത്, അല്ലേ? അവിടെ നിന്നാണ് വ്യത്യാസം തുടങ്ങുന്നത്. ശരിക്കും ആ ഒരു വ്യത്യാസം നമ്മളും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തിൽ മാത്രമല്ല, നമ്മളും നമുക്ക് ചുറ്റുള്ള മറ്റെല്ലാ ആവാസ വ്യവസ്ഥകളും തമ്മിലുള്ള ഒരു ബന്ധം കൂടിയാണ് ഇല്ലാതാക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള മരങ്ങൾ ഇല്ലാതാകുന്നു, പക്ഷി മൃഗാദികൾ ഇല്ലാതാകുന്നു, അങ്ങനെ എല്ലാം ക്രമേണ ഒരു പക്ഷേ നമ്മളും ഇല്ലാതെയായേക്കാം.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
5: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
6: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
7: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.

0: റേഡിയോ ജംഗ്ഷൻ.
1: ഹായ്, ഹലോ, നമസ്കാരം. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോ ഈ ഭൂമിയിൽ മനുഷ്യന്റെ ആവശ്യത്തിനുള്ളതെല്ലാം ഉണ്ട്, എന്നാൽ അവന്റെ ആർത്തിക്കുള്ളതില്ല. ഇത് ആരാ പറഞ്ഞതെന്നറിയോ? മഹാത്മാഗാന്ധിയുടെ വചനങ്ങളാണ്. ശരിക്കും ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഈ ഒരു വാചകം ഓർക്കാതിരിക്കാനാവില്ല. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഈ പരിസ്ഥിതിയെയും നമ്മുടെ മനുഷ്യരെയും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാർത്ഥിയും അതുപോലെ തന്നെ മനുഷ്യന്റെ വിവേകരഹിതമായ ഇടപെടലുകളും കാരണം നമ്മുടെ ഈ പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ ഇന്ന് തകിടം മറിഞ്ഞിരിക്കുകയാണ് അല്ലേ? അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നത്തെ കാലാവസ്ഥ. നമ്മുടെ കാലാവസ്ഥ ഇങ്ങനെയായിരുന്നോ? ഇത്രയും വെയിലുണ്ടായിരുന്നോ? ഇത്രയും മഴയുണ്ടായിരുന്നോ? കടുത്ത വേനൽ, മിന്നൽ പ്രണയങ്ങൾ, ആഗോളതാപനം, അതുപോലെ തന്നെ ജലദൗർലഭ്യം. നമുക്കറിയാം, വളരെ ശക്തമായ മഴ പെയ്തിട്ട് പോലും നമുക്ക് കുടിക്കാനായി വെള്ളം ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള ജലദൗർലഭ്യം, ശുദ്ധജല ദൗർലഭ്യമാണ് ഉണ്ടാകുന്നത്. ഇവയെല്ലാം ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ മാത്രമാണ്. അതുപോലെ തന്നെ വായു മലിനീകരണമുണ്ട്, പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കുന്നുകൂടലുണ്ട്, വനനശീകരണം തുടങ്ങിയ വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്ന ഈ ഒരു പുതിയ കാലത്ത്, ഈ ഒരു ലോക പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ദിനത്തിന് വളരെയധികം പ്രാമുഖ്യമാണുള്ളത്. ഇന്ന് നമ്മൾ നമ്മുടെ കൊച്ചുകുട്ടികളെ കൊണ്ട് സ്കൂളുകളിലായാലും മറ്റ് സംഘടനകളുമൊക്കെ വഴിയോരത്തും അതുപോലെ തന്നെ സ്കൂളുകളിലും നമ്മുടെ വീടുകളിലുമൊക്കെ ഈ തൈകൾ, വൃക്ഷത്തൈകൾ നടാറുണ്ട് അല്ലേ? ഈ തൈകൾ പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അല്ല, പോട്ടെ. കഴിഞ്ഞ വർഷം നമ്മൾ നട്ട് വളർത്തിയ തൈകൾ ഇപ്പോഴും മനോഹരമായി നമ്മുടെ വീട്ടുമുറ്റത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പറമ്പിലോ വളർന്നു നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും അതിനെ പരിചരിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ? കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരാചാരം അല്ലെങ്കിൽ ഒരു നേർ

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
7: റേഡിയോ ജംഗ്ഷൻ.

പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ, വീണ്ടും സ്കൂളിലേക്ക് പോയി തുടങ്ങിയിരിക്കുകയാണ്. വീണ്ടും ഒരു അധ്യയന വർഷം, ഹോംവർക്ക്, ടെസ്റ്റ് പേപ്പേഴ്സ്, എക്സാംസ്, അങ്ങനെ നീണ്ട ഒരു നിര തന്നെ അവർക്ക് മുന്നിൽ വീണ്ടും ഇതാ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ടാസ്ക്കായിട്ട് എല്ലാ ദിവസവും വരുന്നത് ഹോംവർക്ക് തന്നെയാണ് അല്ലേ. പ്രത്യേകിച്ച് മാത്സിൻ്റെ ഒക്കെ ഹോംവർക്ക് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും ഒരു രസമാണ്. കാരണം ഫൈനൽ കിട്ടുന്ന റിസൾട്ട് പലപ്പോഴും പലർക്കും പലതായിരിക്കും, ചിലപ്പോൾ സെയിം ആയിരിക്കും. സ്റ്റെപ്പ് വൈസ് നോക്കുമ്പോൾ അത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. എങ്കിലും അടി കിട്ടാതിരിക്കാൻ വേണ്ടി ഈ ഹോംവർക്കൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കംപ്ലീറ്റ് ആക്കി പോകുന്നവരുണ്ട്. പിന്നെ നമ്മൾ ഹോംവർക്ക് കംപ്ലീറ്റ് ആക്കിയില്ല, നമ്മുടെ കൂടെയുള്ള ആളും കംപ്ലീറ്റ് ആക്കിയില്ല എന്നറിയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. ആ ഒരു ആശ്വാസം, അവിടെ കിട്ടുന്ന ഒരു കൂട്ട്, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഹോംവർക്കിൻ്റെ കാര്യം തന്നെയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മുടെ കുട്ടികളൊക്കെ വീണ്ടും സ്കൂളിലേക്ക് പോയി തുടങ്ങിയപ്പോൾ അവർക്ക് ആദ്യത്തെ ഒരാഴ്ച എന്ന് പറയുന്നത് പേരൻസിനും സ്കൂളിലുള്ളവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാനുള്ള ഒരു സമയമെടുക്കും. തീർച്ചയായിട്ടും അതിന് ഒരാഴ്ച എന്തായാലും എടുക്കും. അപ്പോൾ ദേ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടുണ്ട്, 5 ദിവസമായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോവാണ്. അപ്പോഴേക്കും പഠിക്കാനുള്ളതും ഹോംവർക്കും മറ്റു കാര്യങ്ങളും വർക്ക്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലേ. പ്രത്യേകിച്ച് ഈ ഹോംവർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരിക്കലും ഈ കുട്ടികളോട് ദേഷ്യപ്പെടാനേ പാടില്ല കേട്ടോ. അത് അവരിൽ ഈ ഹോംവർക്കിനോട് ഒരു ഭയമാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും ഹോംവർക്ക് ചെയ്ത് ക്ലാസ്സിലേക്കൊക്കെ ചെല്ലുക അല്ലെങ്കിൽ ഇത് കറക്റ്റാണോ എന്ന് അറിയുന്നത് വരെയുള്ള ഒരു ടെൻഷൻ ഉണ്ടല്ലോ ചില കുട്ടികളിൽ, അത് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ കൂടെ തന്നെ ഇരുന്ന് ഒരാൾ സഹായിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ്, ചിലർക്ക് ഈ വിഷയങ്ങളൊക്കെ വളരെ ടഫായിരിക്കും. എല്ലാവർക്കും ഈസി ആകണമെന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഈ ടഫായിട്ടുള്ള വിഷയങ്ങൾക്ക് ഒരാൾ കൂടെ തന്നെ ഇരുന്ന് സഹായിക്കുന്നത് നല്ലതായിരിക്കും. ഹോംവർക്ക് ഒരിക്കലും രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കരുത്, ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും കേട്ടോ.

കേട്ടോ. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞു വന്നത് കുട്ടികളുടെ ഹോംവർക്കിന്റെ കാര്യമായിരുന്നു അല്ലെ. ഇപ്പോ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് കുട്ടികൾക്ക് തോന്നുന്ന, പല കുട്ടികൾക്കും തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കുട്ടികൾക്ക് കുറച്ച് പ്രശ്നമാണ് അല്ലെങ്കിൽ ഇത് കുറച്ച് ടഫാണ് എന്ന് തോന്നിക്കുന്ന സബ്ജക്റ്റുകൾക്ക് ഉറപ്പായിട്ടും ആരെങ്കിലും സഹായം ഉണ്ടെങ്കിൽ അവർക്കത് വളരെ ഉപകാരമായിരിക്കും എന്ന് വെച്ചിട്ട് ഈ പേരൻസ് ഒരിക്കലും ഈ ഹോംവർക്ക് ചെയ്തു കൊടുക്കാൻ നിൽക്കരുത് കേട്ടോ. എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഈ പഠനത്തിനിടയ്ക്ക് പാട്ടുപാടിയും കഥ പറഞ്ഞും അവർക്ക് ചെറിയ ഇടവേളകളൊക്കെ കൊടുത്ത് കുട്ടികളെ സന്തോഷിപ്പിക്കാവുന്നതാണ്. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, ചില അധ്യാപകർ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് വല്ലാത്ത മുഷിച്ചിലാണ്, വല്ലാത്ത ടെൻഷനാണ്. ഷോ, ഇവരെന്നെ ചോദ്യം ചോദിക്കുമല്ലോ. എന്തായത്, ചില അധ്യാപകർ ക്ലാസ്സിലേക്ക് വരുമ്പോൾ എത്ര ടഫായിട്ടുള്ള വിഷയങ്ങളാണെന്നുണ്ടെങ്കിലും ആ അധ്യാപകർ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. പക്ഷേ ചില അധ്യാപകർ വന്ന് ഒരുപാട് നേരം സംസാരിച്ച് ഇങ്ങനെ നിൽക്കാറുണ്ട്, അന്ന് ക്ലാസ്സുകളൊന്നും തന്നെ എടുക്കാറില്ല. അവരോട് കുറച്ച് പേടിയുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അവർ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലും നമ്മൾ വല്ലാത്ത ടെൻഷൻ ഉണ്ടാവാറുണ്ട് അല്ലേ. അതുപോലെ ചെറിയ ചെറിയ ഇടവേളകളൊക്കെ കൊടുത്ത് പഠനം വളരെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ആ മാത്രമല്ല, ഈ ഹോംവർക്കെല്ലാം നല്ല കുട്ടിയായി ചെയ്താൽ അക്കാര്യം മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് പറഞ്ഞ് അവരെ അഭിനന്ദിക്കുക കൂടി ചെയ്യാവുന്നതാണ്. മാത്രമല്ല, ഈ സ്കൂളിൽ നിന്ന് കൂടുതൽ ഹോംവർക്കുകളൊക്കെ കുട്ടിക്ക് കൊടുക്കുന്നതായിട്ട് തോന്നിയാൽ അക്കാര്യം ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ടീച്ചറുമായിട്ട് സംസാരിക്കുക കൂടി വേണം. കാരണം കുട്ടിക്കത് താങ്ങാവുന്നതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഭാരം അവരിൽ നിന്ന് കുറച്ച് കൊടുക്കേണ്ടത് നമ്മൾ പേരൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ വലിയ മടിയന്മാർക്ക് വേണ്ടി ചില കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ കരുതി വെക്കുന്നതിൽ ഒട്ടും തെറ്റൊന്നുമില്ലെന്നേ. ഈ സമ്മാനത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തിയായി അത് മാറരുത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: റേഡിയോ ജംഗ്ഷൻ.

റേഡിയോ ജംഗ്ഷനിലേക്ക് നമ്മളങ്ങനെ പറഞ്ഞു തന്നത് കുട്ടികളുടെ ഹോംവർക്കിന്റെ കാര്യമായിരുന്നു. അപ്പോൾ ഇതാ പുതിയൊരു അധ്യയന വർഷം കൂടി വന്നപ്പോൾ പുതിയ ചില രീതികളൊക്കെ ആയി മാറിയിട്ടുണ്ട്. ഒരു കുട്ടി മാത്രം സ്കൂളിലേക്ക് പോയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ ചില വീടുകളിൽ രണ്ട് കുട്ടികളും സ്കൂളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയായിട്ടുണ്ട്. മാത്രമല്ല ഇതുപോലെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ടൊക്കെ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ വളരെയധികം സങ്കടമാകും അല്ലേ. ചിണുങ്ങാതെയും പിണങ്ങാതെയൊക്കെ ആദ്യത്തെ ദിവസം അവർ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം തൊട്ട് അവർ പിണങ്ങിയും കരഞ്ഞും വിളിച്ചും ഒക്കെയാണ് സ്കൂളിലേക്ക് പോകുന്നത് അല്ലേ. അങ്ങനെയൊക്കെ സ്കൂളിലേക്ക് പോകാതിരുന്നെങ്കിൽ, അവർക്കറിയാതെ ഒന്ന് പോകാതിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാവില്ല. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ കുട്ടികളുടെ ഈ മടിയും അല്ലെങ്കിൽ അവരുടെ ആ വിഷമങ്ങളും ഒക്കെ മാറ്റിയെടുക്കാം. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ കൂടി അവർക്ക് ആദ്യമൊക്കെ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് മസ്റ്റായിട്ട് പോയേ പറ്റൂ എന്നുള്ള ആ ഒരു സ്ഥിതിയിലേക്ക് അവരെ കൊണ്ട് എത്തിക്കാൻ കുറച്ച് പ്രയാസമാണ്. അവർക്ക് എപ്പോഴും വീട്, അമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അവരുമായിട്ട് ഇങ്ങനെ അറ്റാച്ചായിട്ട് നിൽക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ ഈ ഭീഷണിയൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ അടി കിട്ടും കേട്ടോ, ഇന്ന് സ്കൂളിൽ പോയിട്ടില്ലെങ്കിൽ ടീച്ചറിനോട് പറഞ്ഞു കൊടുക്കും, അങ്ങനെ പലതരത്തിലുള്ള ഭീഷണികൾ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട് അല്ലേ. സ്കൂളിലൊക്കെ പോയി തുടങ്ങിയാൽ നിന്റെ കളിയും വികൃതിയും ഒക്കെ നിൽക്കുമെന്നും അതുപോലെ ടീച്ചറിൻ്റെ കയ്യിൽ നിന്ന് രണ്ടടിയൊക്കെ കിട്ടുമ്പോൾ നിന്റെ വാശിയൊക്കെ

താനേ അങ്ങ് മാറിക്കോളും, ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ പല രക്ഷകർത്താക്കളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. ഇതും ഒരു തരത്തിലുള്ള ഭീഷണി തന്നെയാണ്. ഇത്തരം ഭീഷണികൾ അവരുടെ ആ കുഞ്ഞു മനസ്സുണ്ടല്ലോ, ആ കുഞ്ഞു മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കും. അത് അവർക്ക് എന്താ ഉണ്ടാക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിനെ പറ്റി അവർക്കൊരു തെറ്റായ ധാരണയാണ് ഉണ്ടാകുന്നത്. അവർ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അടി കിട്ടും, അവരുടെ കുസൃതികൾക്കൊക്കെ അടി കിട്ടും. അങ്ങനെയുള്ള പല തരത്തിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കടന്നുകൂടും. അപ്പൊ പിന്നെ അവർ സ്കൂളിൽ പോകാൻ തയ്യാറാകുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ.

അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. നമ്മളങ്ങനെ സ്കൂളിൽ പോയി തുടങ്ങി ചിണങ്ങിയും പിണങ്ങിയും ഒക്കെ സ്കൂളിലേക്ക് എത്തുന്ന കുട്ടികളുടെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ തന്നെ ഈ പഠനത്തിൻ്റെ ഒരു ഭാരമുണ്ടല്ലോ, ചില കുട്ടികൾക്ക് ആ ഒരു അമിത ഭാരമൊന്നും താങ്ങാനാവില്ല. അവരിലത് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് ഏൽപ്പിക്കാതിരിക്കുക. മാത്രമല്ല കളിയും ചിരിയും കുസൃതിയും ചെറിയ ചെറിയ നേരം പോക്കുകളും ഒക്കെ നിറഞ്ഞ അവരുടെ ചില പതിവ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒറ്റയടിക്ക് അങ്ങ് മാറ്റിയെടുക്കാതിരിക്കുക. അവർക്കത് വളരെയധികം വിഷമമാകും. ചില കുട്ടികൾ വൈകുന്നേരമൊക്കെ കുറച്ച് സമയം കളിക്കും, അതിനുശേഷം ഈ പഠിക്കാൻ താല്പര്യം കാണിക്കൂ. അപ്പോൾ അവരുടെ ആ ചെറിയ കളി, ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ഒക്കെ അവരുടെ ലൈഫിൽ, അവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തട്ടെ, അതിനുശേഷം പഠനത്തിലേക്ക് പോകാം. ഓരോ ദിവസവും ഈ സ്കൂളിലെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ രക്ഷിതാക്കൾ ഉറപ്പായിട്ടും സമയം കണ്ടെത്തണം കേട്ടോ. എന്ത് കാര്യത്തിനും ഈ കുട്ടികൾക്ക് ആശ്രയിക്കാവുന്ന നല്ല ഒരു ചങ്ങാതിയായിരിക്കാൻ പേരൻസും അതുപോലെ തന്നെ അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ കൂടുതലും അധ്യാപകർ അങ്ങനെയൊക്കെ തന്നെയാണ്. പണ്ടൊക്കെ അധ്യാപകരെ കാണുമ്പോൾ അയ്യോ ദേ മാഷ് വരുന്നേ എന്ന് പറഞ്ഞ് ഓടി ഒളിച്ചിരുന്ന കൊച്ചു കൂട്ടുകാരൊക്കെ ഇപ്പോൾ വളരെയധികം കമ്പനിയാണ് അധ്യാപകരുമായിട്ടല്ലേ. അപ്പോൾ ദേ ഇന്നത്തെ റേഡിയോ ജംഗ്ഷനോട് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. തൽക്കാലം ടാറ്റാ ബൈ ബൈ. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: പതിരും.
1: അല്ലേ, ഏതാണ്ട് മഹാരോഗമാണെന്ന് പറഞ്ഞ് ശിവദാസൻ ദേ സൈക്കിളെ പോന്നു.
2: അവന് മഹാരോഗമാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്?
1: ആരാണ്ട കൈ കടയിൽ വന്നിരുന്ന് പറഞ്ഞായിരുന്നു.
2: അസുഖം വന്നത് ശരിയാ, വയറുവേദന സഹിക്കാൻ വയ്യാതെ കിടന്ന് നിലവിളിച്ചപ്പോ ആശുപത്രിയിലും കൊണ്ടുപോയി.
1: ചെലപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വരുമെന്നൊക്കെ ആൾക്കാർ പറഞ്ഞായിരുന്നു.
2: ആൾക്കാർക്ക് എന്തുവടി പറയാൻ വയ്യാത്തത്? എന്തുവാ ശിവദാസിന് പറ്റിയെന്ന് ആരെങ്കിലും പറഞ്ഞോ?
1: ഇല്ല, അതൊന്നും പറഞ്ഞില്ല.
2: പറയത്തില്ല. കൊച്ചുമക്കൾ ഒരു ദിവസം ഓൺലൈൻ വഴി ഏതാണ്ട് ആഹാര സാധനം വരുത്തി. ശിവദാസൻ അത് മേടിച്ചിരി കഴിച്ച് അങ്ങനെ ആ വയറിന് പ്രശ്നമായത്.
1: എന്നിട്ട് അത് കഴിച്ച് അവന്റെ കൊച്ചുമക്കൾക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ലല്ലോ.
2: അവരത്തരം ഭക്ഷണം സ്ഥിരം കഴിക്കുന്നവരല്ലയോ.
1: അത് ശരിയാ. ഈ ശിവദാസൻ എന്തിനാ അതൊക്കെ വാരി കയറ്റാൻ പോയത്?
2: കഴിച്ചാ വയറിന് പിടിക്കത്തില്ലെന്ന് അവൻ അറിഞ്ഞോ?
1: വേണ്ടാന്ന് പറയത്തില്ല. പൊതി കഴിച്ചു കണ്ടപ്പോ വായി വെള്ളം വന്ന് കാണും.
2: വിശേഷപ്പെട്ട എന്തേലും സാധനം കണ്ടാ കഴിക്കണമെന്ന് തോന്നും. അത് സ്വാഭാവികമാ.
1: അങ്ങനെ തോന്നിയത് കൊണ്ടാ ശിവദാസന്റെ ദൂരെയുള്ള ബന്ധുക്കളൊക്കെ ഭയന്ന് ആശുപത്രിയിൽ എത്തേണ്ടി വന്നത്.
2: ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ ശിവദാസനെ മെഡിക്കൽ കോളേജ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതാരാ?
1: അത് നമ്മുടെ പല്ലിത്തറയിലെ സുകുമാരൻ.
2: പച്ചവെള്ളത്തിന് തീ കത്തിക്കുന്നതിന് അവൻ പ്ലാവിന്റെ അയ്യത്തെങ്ങാണ്ട് ഒരു മാവ് പറഞ്ഞ് വീണപ്പോഴേ അയലത്തെ വീട്ടിന്റെ ഓടെല്ലാം പൊട്ടിപ്പോയത് നാട് മുഴുവൻ നടന്നങ്ങ് പറഞ്ഞു. ആ ബാവ് വിനോദ്.
3: ഓ വേണ്ട, അമ്മാവനോട് ഞാൻ പിണക്കോ. അമ്മാവനെന്താ ഞങ്ങളുടെ പരിപാടിക്ക് വരാഞ്ഞത്?
1: ഞങ്ങള് വരണമെന്ന് വിചാരിച്ചിരുന്നതാ, പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു.
3: ആ അങ്ങനെ വിചാരിച്ചത് അങ്ങ് തെറ്റായി പോയി. ഇതുപോലൊരു സാംസ്കാരിക പരിപാടി ഗ്രാമത്തിൽ നടന്നിട്ടില്ല, ഇനി ഒട്ടും നടക്കാനും പോകുന്നില്ല.
2: ഓഹോ, അത്ര ഗംഭീര പരിപാടിയായിരുന്നു.
3: അമ്മാവനൊന്ന് തിരക്കി നോക്ക്, ഗംഭീര പ്രസംഗമായിരുന്നു. കൃത്യസമയത്ത് തന്നെ പരിപാടി തുടങ്ങി. 15 പേർക്ക് ആദരവ് കൊടുത്തു. എന്നിട്ട് അവസാനം നടത്തിയ കലാപരിപാടിയായി, അടിപൊളിയായിരുന്നു.
1: കഷ്ടമായി പോയി.
3: വരാതിരുന്നിട്ട് കഷ്ടമായി പോയെന്ന് പറഞ്ഞാ മതിയല്ലോ.
1: ഞാൻ കഷ്ടമായി പോയെന്ന് പറഞ്ഞതേ പരിപാടിക്ക് വരാഞ്ഞത് കൊണ്ടല്ല.
3: പിന്നെന്തുവാ?
2: ഞാൻ പറയാം വിനോദേ, നിങ്ങൾ കുറെ കുട്ടികൾക്ക് സമ്മാനം നൽകിയില്ലേ?
3: നൽകി. കലാകായിക രംഗത്ത് വിജയം വരിച്ച കുട്ടികൾക്ക് സമ്മാനം നൽകി. പിന്നെ കുറെ പേരെ ആദരിക്കുകയും ചെയ്തല്ലോ. പിന്നെന്തുവാ?
2: ആരൊക്കെ ആദരിച്ചത്?
3: അമ്മാവൻ ഞങ്ങളുടെ പരിപാടി നോട്ടീസ് കണ്ടില്ലായിരുന്നോ?
1: കണ്ട്, വായിച്ച്. അന്നേരം തന്നെ ഞങ്ങൾ തീരുമാനിച്ചതാ പരിപാടിക്ക് പോകത്തില്ലെന്ന്.
3: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ പറയുന്നത്.
1: മനസ്സിലാകണമെങ്കിലേ ഹൃദയവിശാലത വേണം.
3: അങ്ങ് തൊടാതെ വർത്തമാനം പറയാം. കാര്യം എന്തോന്ന് പറയാം.
2: തുറന്നു പറയാം. ശ്രീധര പണിക്കറേ നിനക്കറിയാവോ?
3: പിന്നെ എനിക്കറിഞ്ഞൂടായോ?
2: അങ്ങേര് ആരാണെന്ന് എന്താണെന്ന് പിന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കണ്ടല്ലോ.
1: വർഷങ്ങളായിട്ട് എത്രയോ കുട്ടികളെ ചണ്ടവാദ്യം പഠിപ്പിക്കുന്ന മനുഷ്യനെ, ആ മനുഷ്യനെ എന്താ നിങ്ങൾ ആദരിക്കഞ്ഞത്?
2: ഇത്തവണ നിങ്ങൾ ഷീൽഡ് കൊടുത്ത് ആ കുട്ടിയെയും ചെണ്ട പഠിപ്പിച്ചത് മണിക്കരാശാന. ചെണ്ടയ്ക്ക് സമ്മാനം കിട്ടിയ കുട്ടിയെ അംഗീകരിച്ചു, പഠിപ്പിച്ച ആശാനെ ആദരിച്ചില്ല.
3: അമ്മാവ ആർക്കൊക്കെ ആദരവ് കൊടുക്കണമെന്ന് ചർച്ച ചെയ്തത് കമ്മിറ്റിയിൽ ആരും ഈ ആശാന്റെ പേര് പറഞ്ഞില്ല.
1: പറയത്തില്ല. ആശാന് ഈ നാട്ടിൽ ജനിക്കാത്തത് കൊണ്ടല്ലേ മേപ്പടിയൻ ഇവിടെ താമസിച്ചതിന് ശേഷം എത്രയോ കുട്ടികൾക്ക് ആ കലാരൂപം പഠിപ്പിച്ചു കൊടുത്തു.
3: പരാതി വല്ലോ വന്നോ അമ്മാവ?
2: അങ്ങേര് പരാതി പറയത്തില്ല, പറയത്തതുമില്ല. പക്ഷെ നിഷ്കളങ്കമായി ചിന്തിക്കുന്ന പലരും പരാതി പറഞ്ഞു.
1: 82-ാമത്തെ വയസ്സിലും എന്ത് ആത്മാർത്ഥതയോടെ അങ്ങേര് പിള്ളേരെ പഠിപ്പിക്കുന്നത്. ഫീസില്ലാത്ത കുട്ടികളെ വരെ പഠിപ്പിച്ചിട്ടുണ്ട്.
3: അതൊക്കെ ശരിയാ.
1: എടാ, ഒരു കലാകാരനെ ആദരിക്കുമ്പം അവരുടെ ജാതി, രാഷ്ട്രീയം, ദേശം ഇതൊന്നും നോക്കരുത്. എന്നിട്ട് ചടങ്ങ് ഗംഭീരമായിരുന്നു പോലും. അർഹരെ അവഗണിക്കും ചടങ്ങെല്ലാം നിഷ്പ്രഭം.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. ജില്ലയിൽ മഴ ശക്തിപ്പെടുന്ന സാഹചര്യത്തിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിലും ദുരന്ത പ്രതിരോധ നടപടികൾ സുഗമമാക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ വിവിധ വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. വിനോദസഞ്ചാരികളിലേക്ക് സുരക്ഷാ മുന്നറിയിപ്പുകൾ കൃത്യമായി എത്തുന്നുണ്ടോയെന്ന് വിനോദസഞ്ചാര വകുപ്പും DDPC ഉറപ്പാക്കണം. വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നിർദ്ദേശങ്ങൾ ഏർപ്പെടുത്തണം. മുന്നറിയിപ്പുകൾ പിൻവലിക്കുന്നതുവരെ നിയന്ത്രണങ്ങൾ തുടരുവാനും നിർദ്ദേശമുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളോ അറ്റകുറ്റപ്പണികളോ നടക്കുന്ന ദേശീയ സംസ്ഥാന പാതകളിലും മറ്റ് റോഡുകളിലും യാത്രക്കാർക്ക് വ്യക്തമായി കാണാവുന്ന സുരക്ഷാ ബോർഡുകൾ ഉറപ്പാക്കണം. ഇല്ലാത്ത ഇടങ്ങളിൽ അടിയന്തര പരിശോധന നടത്തി സ്ഥാപിക്കാൻ റോഡ് സേഫ്റ്റി അതോറിറ്റിക്കും പോലീസിനും നിർദ്ദേശം നൽകി. റോഡുകളിൽ കുഴികളോ മറ്റ് അപകട സാധ്യതകളോ ഉള്ള ഇടങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്തണം. ശക്തമായ കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള പരസ്യ ബോർഡുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബലപ്പെടുത്തുകയോ അഴിച്ചുമാറ്റുകയോ ചെയ്യണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ദേശീയ പ്രാധാന്യമുള്ളതും അത്യന്താപേക്ഷിതമായ സെൻസസ് ജോലിയിൽ വിട്ടുവീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ്. സെൻസസിനെ നിയോഗിക്കുന്നതിനുള്ള ജീവനക്കാരുടെ വിവരങ്ങൾ മറച്ചുവെക്കുന്നത് അനുവദിക്കില്ല. ഗുരുതര വീഴ്ചയായി കണക്കാക്കും. ജോലി നിർവഹിക്കാൻ വിമുഖത കാട്ടുന്നവർക്കും നടപടിക്ക് ഇരയാക്കും. അർഹതയുള്ള അവധികളുടെ സ്വഭാവവും സ്വാഭാവികതയും പരിശോധിച്ച് മാത്രം അനുമതി നൽകുന്നതിന് വകുപ്പ് മേധാവികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബോധപൂർവം ജോലിയിൽ നിന്നും ഒഴിവാകാനല്ല അവധി അപേക്ഷയെന്നും ഉറപ്പാക്കുകയും വേണം. സെൻസസ് ആക്ട് സെക്ഷൻ 11 പ്രകാരം സെൻസസ് ജോലി ചെയ്യാൻ വിസമ്മതിക്കുക, നിയമവിരുദ്ധമായി മനഃപൂർവ്വം പ്രവർത്തിക്കുക, ജീവനക്കാരുടെ വിവരങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്താൽ പിഴയോ പരമാവധി 3 വർഷം വരെയുള്ള തടവോ അല്ലെങ്കിൽ ഇവ രണ്ടുമോ ലഭിക്കാവുന്ന ശിക്ഷാർഹമായ കുറ്റമാണ്. ലോക പരിസ്ഥിതി ദിനമായ June 5 കളക്ടറേറ്റും പരിസരവും ശുചീകരിക്കും. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് നേതൃത്വം നൽകുന്നതിനോടൊപ്പം പരിസ്ഥിതി ദിന സന്ദേശം പകർന്നതിനായി കളക്ടറേറ്റ് വളപ്പിൽ വൃക്ഷത്തൈ നടും. വിജ്ഞാനം, കലാകായിക സാംസ്കാരിക രംഗം, സാമൂഹിക സേവനം, ധീരത, കണ്ടുപിടുത്തം എന്നീ മേഖലകളിൽ അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കുന്ന കുട്ടികൾക്ക് നൽകുന്ന ബാലശക്തി പുരസ്കാരത്തിനായി അപേക്ഷ ക്ഷണിച്ചു. കുട്ടികളുടെ ക്ഷേമം, സംരക്ഷണം, ഉന്നമനം എന്നിവയ്ക്കായി പ്രവർത്തിക്കുന്ന വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്കായി 8281899461 എന്ന നമ്പറിലോ 04742791597 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സ് കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവളില്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: സ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ രണ്ടാം തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്തെ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തും ദാമനും സന്ദർശിക്കും. സൂറത്തിൽ 18,800 കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരത്തോടെ ദാമനിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി അവിടെ 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും തുടക്കം കുറിക്കും. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കാലാവസ്ഥയ്ക്കായി നമ്മുടെ ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയ പ്രമുഖർ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധത പുതുക്കുന്നതിനും സുസ്ഥിരമായ വളർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനമെന്ന് പ്രധാനമന്ത്രി ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. വികസനവും പരിസ്ഥിതി സംരക്ഷണവും കൈകോർത്ത് മുന്നേറുന്ന ഭാവിയാണ് നമുക്ക് പടുത്തുയർത്തേണ്ടതെന്നും അതിനായി സർക്കാരും പൊതുജനങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന വനംവകുപ്പ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ശിവപ്രസാദ് ആർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: മനുഷ്യന്റെ നിലനിൽപ്പും വികസനവും പരിസ്ഥിതിയുടെ ആരോഗ്യത്തോടും സമതുലിതാവസ്ഥയോടും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വനങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, വന്യജീവികൾ എന്നിവ സംരക്ഷിക്കുന്നത് സർക്കാർ സംവിധാനങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമല്ല, ഓരോ പൌരന്റെയും കടമ കൂടിയാണ്. ഒരു മരം നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുക, ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുക, ഇനി ചെറിയ പ്രവർത്തനങ്ങൾ പോലും വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും.
0: കർഷകരാണ് പരിസ്ഥിതിയുടെ സംരക്ഷകരെന്നും സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ പദ്ധതികളും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടുള്ളതായിരിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷത്തെ നടിയിൽ സംസ്ഥാനതല ഉദ്ഘാടനം സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കൃഷിമന്ത്രി ടി സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കർഷകരായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കുന്ന കതിര് പദ്ധതിയും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിലും മറ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് വകുപ്പ് പ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. ലോക പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഗതാഗത മന്ത്രി സി പി ജോണും പരിപാടിയിൽ പങ്കെടുത്തു. കോൺക്രീറ്റ് വനങ്ങൾ നഗരങ്ങളെ കീഴടക്കുമ്പോൾ പച്ചപ്പിന്റെ തണലൊരുക്കുകയാണ് തൊടുപുഴയിലെ അമരം കാവ്. നൂറ്റാണ്ടുകളുടെ പഴമയുള്ള ഈ കാവ് ഇന്ന് തൊടുപുഴ നഗരത്തിന്റെ ജീവവായുവായി നിലകൊള്ളുന്നു. ലോക പരിസ്ഥിതി ദിനത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ ഈ അപൂർവ കലവറയെ അടുത്തറിയാം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: 3 ഏക്കറോളം വരുന്ന അമരങ്കാവ് സസ്യജാലങ്ങളുടെയും അപൂർവ ജീവികളുടെയും ഒരു വലിയ അത്ഭുത ലോകമാണ്. ആകാശം മുട്ടി നിൽക്കുന്ന വൻമരങ്ങളും ഔഷധ സസ്യങ്ങളും വംശനാശം നേരിടുന്ന പക്ഷികളും ചെറുജീവികളും ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു. നാട്ടുകാരുടെ ഭരണസമിതിയും നഗരസഭയും ചേർന്നാണ് ഈ പ്രകൃതി വിസ്മയത്തെ ഇന്ന് സംരക്ഷിച്ചു പോരുന്നത്. ഭൂമിയുടെ ജൈവവൈവിധ്യം കാത്തുസൂക്ഷിക്കാൻ ഇത്തരം കാവുകൾ സംരക്ഷിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. സർക്കാരിന്റെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിലെ 28 കാവുകളിൽ ഒന്നുകൂടിയാണിത്.
0: സിഎംആർഎൽ എക്സാലോജിക് പണമിടപാട് കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് സിഎംആർഎൽ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷണൽ ബെഞ്ച് വ്യക്തമാക്കി. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിഎംആർഎൽ എക്സാലോജിക് കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ഇഡി ഡയറക്ടർ രാഹുൽ നബീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ലെന്ന് RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. തുടർച്ചയായ രണ്ടാം തവണയും പലിശ നിരക്കുകളിൽ മാറ്റം വരുത്തേണ്ടെന്ന് പണനയ സമിതി ഏകകണ്ഠമായി തീരുമാനിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം അറിയിച്ചു. റിപ്പോ നിരക്ക് 5.25% നിലനിർത്തും. GDP വളർച്ച 6.3

0: സമർപ്പിച്ചിട്ടുള്ളത്. ന്യൂഡൽഹിയിലെ അടൽ അക്ഷി ഊർജ ഭവനിൽ നടന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയിൽ നിന്നും ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങി. ഏറ്റവും കൂടുതൽ സോളാർ പാനലുകൾ സ്ഥാപിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ദേശീയ തലത്തിൽ കേരളം നാലാം സ്ഥാനത്താണ്. ഡിജിറ്റൽ ടിക്കറ്റിംഗിൽ സുപ്രധാന നേട്ടം കൈവരിച്ചു തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. ഡിവിഷനിലെ അൺറിസർവ്ഡ് ജനറൽ ടിക്കറ്റുകളിൽ 1/5 എന്ന നിരക്കിൽ ഇപ്പോൾ യാത്രക്കാർ ബുക്ക് ചെയ്യുന്നത് റെയിൽ വൺ മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ്. റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും നിരന്തരമായി നടത്തിയ ബോധവൽക്കരണ പരിപാടികളുടെ ഫലമായാണ് ഈ നേട്ടം. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ഇന്ന്. വൈശാഖോത്സവത്തിൽ പങ്കെടുക്കാനായി ഓരോ ദിവസവും അക്കരെ കൊട്ടിയൂരിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: തിരുവോണം ആരാധനയുടെ ഭാഗമായി ഇന്ന് ഉച്ചയ്ക്ക് പൊന്നിൻശീവേലിയും ആരാധനാ സദ്യയും ഉണ്ടാകും. സന്ധ്യയ്ക്കാണ് ആരാധനാ പൂജ നടത്തുക. ഞായറാഴ്ച ഇളനീർവെപ്പും തിങ്കളാഴ്ച ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും ഉണ്ടാകും. ജൂൺ 10 രേവതി ആരാധനയും 14 രോഹിണി ആരാധനയും ഉണ്ടാകും. 16 മുതൽ 4 ചതുശതങ്ങളും നടക്കും. ഈ മാസം 20 മകം കലം വരവ് വരെയാണ് സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ പ്രവേശനം. വിവിധ ജില്ലകളിൽ നിന്ന് പുറമെ കർണാടകത്തിൽ നിന്നുള്ള ഭക്തജനങ്ങളും കൊട്ടിയൂരിൽ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.
0: സംസ്ഥാനത്ത് കാലവർഷമെത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ നിന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ESI പരിരക്ഷയുള്ള ജീവനക്കാരുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി അഖിലേന്ത്യാ തലത്തിൽ 22 മെഡിക്കൽ കോളേജുകളിലായി 783 സീറ്റുകൾ അനുവദിച്ചു. ഇതിന് കീഴിൽ MBBS, BDS, BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ഓൺലൈൻ പോർട്ടൽ വഴി ഈ മാസം 21 വരെ അപേക്ഷിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം തുടങ്ങി. സെൻസസ് 222 പോയിന്റ് ഉയർന്ന് 74582 നിഫ്റ്റി 58 പോയിന്റ് നേട്ടത്തിൽ 23474 വ്യാപാരം തുടരുന്നു. സ്വർണ വിലയിൽ ഇടിവ്. ഗ്രാമിന് 35 രൂപ താഴ്ന്ന് 14275 രൂപയും പവന് 114200 രൂപയുമാണ് ഇന്നത്തെ വില. തമിഴ്നാട് BJP മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്നും രാജിവച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി ഔദ്യോഗികമായി അംഗീകരിച്ചു. സംസ്ഥാനത്ത് മദ്യനയം ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി M. ലിജു. ബാറുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും അഴിമതിരഹിതമായി വകുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ആവശ്യമെന്നും മന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ പോലെ എക്സൈസിന്റെ തനത് ലഹരി വിരുദ്ധ പരിപാടി ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പരിസ്ഥിതി സംരക്ഷണത്തോട് പ്രതിബദ്ധത പുലർത്തി സുസ്ഥിരമായ വളർച്ച ഉറപ്പാക്കണമെന്ന് ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സംരക്ഷിച്ചുകൊണ്ടാകും സർക്കാർ എല്ലാ പദ്ധതികളും നടപ്പിലാക്കുന്നതെന്ന് മുഖ്യമന്ത്രി V. D. സതീശൻ. വനമേഖലകൾക്ക് സമീപം ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. CMR അലക്സാൻ ലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. തുടർച്ചയായ 2 തവണയും റിപ്പോ നിരക്കുകളിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.9.

0: ആച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് വിറച്ചി
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജി മോൾ, കരുനാഗപ്പള്ളി.
3: നാടിന്റെ താളമായി, ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

0: നടക്കുന്ന ചടങ്ങിൽ വഡോദര മുംബൈ എട്ടുവരി എക്സ്പ്രസ് വേ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിക്കും. ദേശീയപാത 56 നാലുവരിയാക്കുന്നതിന്റെ ശിലാസ്ഥാപനം ഉൾപ്പെടെ 18,800 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് അദ്ദേഹം ഗുജറാത്തിൽ തുടക്കം കുറിക്കുക. ഡാമനിൽ നമോ വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ, നമോ ആശുപത്രി എന്നിവ അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഡാമനിലെ NIFT ക്യാമ്പസിന്റെ തറക്കല്ലിടലടക്കം 2,970 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുക. ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ട 885 കോടി രൂപയുടെ പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമാകും. കൽപ്പേനി കടമത്ത ദ്വീപുകളിലെ തുറമുഖ സൌകര്യങ്ങളുടെ വികസനം ഇതിൽ ഉൾപ്പെടുന്നു. 300 മീറ്റർ വരെ നീളമുള്ള ക്രൂയിസ് കപ്പലുകൾ ഉൾപ്പെടെ വലിയ യാത്രാക്കപ്പലുകൾ വർഷം മുഴുവനും നങ്കൂരമിടാൻ സഹായിക്കുന്ന വിധത്തിലാണ് ഇവിടെ സംവിധാനമൊരുക്കുന്നത്. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. തുടർച്ചയായ രണ്ടാം തവണയാണ് അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ RBI പണനയം പ്രഖ്യാപിക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ GDP വളർച്ചാ നിരക്ക് 6.9% നിന്ന് 6.6% കുറയുമെന്നും RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയുള്ള പണപ്പെരുപ്പം 4.6% നിന്ന് 5.1% ഉയരുമെന്നാണ് റിസർവ് ബാങ്ക് വിലയിരുത്തൽ.
1: That the Indian economy entered this episode of global turbulence with much better fundamentals than in previous similar episodes. After a detailed assessment of the evolving macroeconomic and financial developments and the outlook, the MPC voted unanimously to keep the policy repo rate under the LAF unchanged at 5.25%.
0: ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി സംരക്ഷണത്തിലൂടെ വരും തലമുറകൾക്കായി ആരോഗ്യകരമായ ഭാവി കെട്ടിപ്പടുക്കാൻ ഓരോ പൌരനും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആഹ്വാനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിര വളർച്ചയ്ക്കുമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന ദിനമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏക് പേട് മാക്കേ നാം ഉൾപ്പെടെയുള്ള സംരംഭങ്ങൾ പ്രതിവർഷം 1.1 ലക്ഷത്തോളം ഹെക്ടർ വനവൽക്കരണം സാധ്യമാക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിത ഇന്ത്യയ്ക്കായി നാം പ്രതിജ്ഞ ചെയ്യണമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അഭ്യർത്ഥിച്ചു. കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെ നിരവധി പ്രമുഖർ ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്നു. കേരളത്തിലും ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികൾ നടന്നു. വനം വകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണ പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ഷിബു ബേബി ജോൺ നിർവഹിച്ചു. വനമേഖലകൾക്ക് സമീപമുള്ള ഹൈവേകളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിനെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം മേഖലകളിൽ നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം കർശനമായി തടയാൻ പരിശോധന ഉറപ്പാക്കിയതായും ശ്രീ ഷിബു ബേബി ജോൺ വ്യക്തമാക്കി.
2: ഇത്തരം സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ട് ക്യാമറ സ്ഥാപിക്കാനും ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ വകുപ്പ് പ്രകാരം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാനും ഉള്ള തീരുമാനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കും. വനത്തിനകത്തൂടെ സഞ്ചരിക്കുമ്പോൾ അത് പെരിയാർ ടൈഗർ റിസർവ് ആണെങ്കിലും പല വനങ്ങളിലൂടെ റോഡുകളുണ്ട്, റോഡുകളല്ലാതെ സന്ദർശകർ കയറുന്നുണ്ട്. ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങൾ വനത്തിനകത്തേക്ക് അനുവദിക്കുന്നതായിരിക്കത്തില്ല. അത് ഹൈവേയിൽ കൂടിയാണെങ്കിലും ശരി, അതിന് പരിശോധനയുണ്ടാകും.
0: വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിലും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഈ വർഷം April 1 മുതൽ ഇളവ് ബാധകമാണെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാൻ നീക്കത്തിലൂടെ സാധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: 12ാം ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ വെരിഫിക്കേഷൻ, പുനർമൂല്യനിർണയം എന്നിവയ്ക്കായി പരാതി പരിഹാര പോർട്ടലിലൂടെ 70,000 അപേക്ഷകൾ ലഭിച്ചതായി CBSE. മാർക്ക് വെരിഫിക്കേഷനുള്ള 7,314 അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 63,000 ത്തിലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനായി ചൊവ്വാഴ്ചയാണ് CBSE റിവാലുവേഷൻ പോർട്ടൽ ആരംഭിച്ചത്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി തള്ളി. കേസിൽ തുടർ നടപടി വിലയിരുത്തുന്നതിനായി ഇഡി ഡയറക്ടർ രാഹുൽ നവീന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം ചേരുകയാണ്. കർണാടക ജലവിഭവ മന്ത്രി രാമലിംഗ റെഡ്ഡി മന്ത്രിസ്ഥാനം രാജിവച്ചു. ബംഗളൂരു വികസന വകുപ്പ് വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും പകരം ജലവിഭവ വകുപ്പ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് രാജി. നിയമസഭാംഗമായി പ്രവർത്തിക്കുമെന്നും കോൺഗ്രസ് പാർട്ടിയിൽ തുടരുമെന്നും അദ്ദേഹം ബംഗളൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാമലിംഗ റെഡ്ഡിയുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വ്യക്തമാക്കി. തമിഴ്നാട് ബിജെപി മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പാർട്ടിയിൽ നിന്ന് രാജിവച്ചു. ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ രാജി അംഗീകരിച്ചു. സംസ്ഥാനത്ത് കാലവർഷം എത്തിയ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ എന്നിവയ്ക്ക് സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മസ്കറ്റിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ കയറ്റുമതി ടെർമിനലിന് സമീപമുണ്ടായ വൻ സ്ഫോടനത്തെ തുടർന്ന് ഇവിടെ നിന്നുള്ള അസംസ്കൃത എണ്ണ കയറ്റുമതി നിർത്തിവച്ച് ഒമാൻ. ഡ്രോൺ ആക്രമണമാണ് സ്ഫോടനത്തിന് കാരണമെന്ന് കരുതുന്നെങ്കിലും ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ടാങ്കറുകളിലേക്ക് ക്രൂഡ് ഓയിൽ കയറ്റുന്ന ബർത്തുകൾക്ക് സമീപമാണ് സ്ഫോടനം നടന്നത്. ഒമാന്റെ എണ്ണ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈകാര്യം ചെയ്യുന്നത് മിന അൽ ഫഹൽ ടെർമിനലിലൂടെയാണ്. പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇറാനുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവായുധം സംഭരിക്കുന്നത് ഒരു കാരണവശാലും അനുവദിക്കില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി, പ്രാദേശിക സുരക്ഷ എന്നിവ സംബന്ധിച്ച് ദീർഘകാല കരാറിലെത്താനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്കിടയിലാണ് ട്രംപിന്റെ പരാമർശം. ഇന്ത്യ റഷ്യ നയതന്ത്ര പങ്കാളിത്തം സുദൃഢമാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. റഷ്യയുമായുള്ള സഹകരണം കുറയ്ക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങൾ നിരർത്ഥകമാണെന്ന് പുടിൻ അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെയും സ്വതന്ത്ര വിദേശ നയത്തെയും അദ്ദേഹം പ്രശംസിച്ചു. അമേരിക്കയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടൽ റഷ്യയുമായുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ളക്സ് ഫ്യൂവൽ യാത്രാവിമാനം പുറത്തിറക്കി വാഹന നിർമ്മാതാക്കളായ മാരുതി സുസുക്കി. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയും കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരിയും ചേർന്നാണ് വാഹനം പുറത്തിറക്കിയത്. സാധാരണ വാഹനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പെട്രോളിലും എഥനോളിലും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന എഞ്ചിനുകളാണ് ഫ്ളക്സ് ഫ്യൂവൽ വാഹനങ്ങളിലുള്ളത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഈ മാസം 23 നടക്കുന്ന രണ്ടാമത് സിവിൽ ഇൻവെസ്റ്റിഗേഷൻ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്തിലും ഡാമിലും നിരവധി വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. വഡോദര മുംബൈ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. ലോക പരിസ്ഥിതി ദിനത്തിൽ ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ പ്രമുഖർ. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരളത്തിലും വിപുലമായ പരിപാടികൾ. വിദേശ നിക്ഷേപകർക്ക് സർക്കാർ സെക്യൂരിറ്റികളിൽ നിന്നുള്ള പലിശ വരുമാനത്തിനും മൂലധന നേട്ടത്തിനും നികുതി ഇളവ് പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ. ഒമാനിലെ മിന അൽ ഫഹൽ ക്രൂഡ് ഓയിൽ ടെർമിനലിന് സമീപം വൻ സ്ഫോടനം. ടെർമിനലിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നിർത്തിവച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 8 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ഇന്ന് June 5 ലോക പരിസ്ഥിതി ദിനം. റേഡിയോ ഓൺ ചെയ്താലും സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാലും ഇന്നൊരു ഗ്രീൻ വേവ് ചിത്രമാണല്ലേ. എല്ലാവരും കയ്യിൽ ഓരോ കുഞ്ഞു തൈകളുമായിട്ട് ഫോട്ടോസ് എടുക്കുന്നു, സ്റ്റാറ്റസുകൾ പങ്കുവെക്കുന്നു, വലിയ വലിയ പ്രസംഗങ്ങൾ നടത്തുന്നു. സ്കൂളുകളിലും ഓഫീസുകളിലും ഒക്കെ ഇന്ന് തൈകൾ നടുന്ന തിരക്കിലാണ്. ഈ ഒരു കാഴ്ചകൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് തീരുന്നതാണോ പ്രകൃതിയോടുള്ള നമ്മളുടെ സ്നേഹവും കരുതലും? ഇന്ന് നമ്മൾ വലിയ വലിയ ആവേശത്തോടെ മണ്ണിലേക്ക് നട്ടുപിടിപ്പിക്കുന്ന ആ ഒരു കുഞ്ഞു തൈക്ക് നാളെ രാവിലെ നമ്മളൊരു തുള്ളി വെള്ളമൊഴിക്കാൻ ഓർക്കുമോ? അതോ അടുത്ത June 5 വരുമ്പോ പുതിയൊരു തൈ നടാൻ വേണ്ടി മാത്രം പഴയ തൈ ഉണങ്ങിപ്പോയ മണ്ണിലേക്ക് നമ്മൾ വീണ്ടും നോക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വർഷത്തിൽ 365 ദിവസവും ശ്വസിക്കുന്നത് ഇവിടുത്തെ ഓക്സിജനാണ്. ദാഹം മാറ്റാൻ കുടിക്കുന്നത് ഈ ഒരു ഭൂമിയിലെ വെള്ളമാണ്. ഈ ചൂടിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നത് പ്രകൃതി തരുന്ന തണലാണ്. അങ്ങനെയാണെങ്കിൽ വർഷത്തിൽ ഒരൊറ്റ ദിവസം മാത്രം പ്രകൃതി ഓർക്കുന്നത് എത്ര വലിയ സ്വാർത്ഥതയാണ്. ഇന്ന് ആഗോള താപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഒക്കെ വലിയ വലിയ വാക്കുകളിൽ ആളുകളൊക്കെ സംസാരിക്കുന്നുണ്ടാകും. അന്തരീക്ഷത്തിൽ ചൂട് കൂടുന്നു, എയർ കണ്ടീഷണർ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മൾ ദിവസവും പരാതി പറയാറുണ്ട്. പക്ഷെ അതിനൊക്കെ കാരണം നമ്മൾ തന്നെയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴാണ് സമ്മതിച്ചു തരിക? പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ വലിയ വലിയ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ആകണമെന്നോ ലക്ഷങ്ങൾ മുടക്കണമോ എന്നൊന്നുമില്ല. നമ്മളുടെ വീടുകളിൽ നിന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും തുടങ്ങാവുന്ന ചില കുഞ്ഞു കാര്യങ്ങൾ വിചാരിച്ചാൽ നമുക്ക് ഈ ഭൂമിയെ വലിയ നാശങ്ങളിൽ നിന്നും തിരിച്ചു പിടിക്കാൻ പറ്റും. പരിസ്ഥിതി സംരക്ഷണം ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ നമ്മളുടെ ഒക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താണ്? വലിയ വലിയ കാടുകൾ, പുഴകൾ, അല്ലെങ്കിൽ പരിസ്ഥിതി പ്രവർത്തകർ നടത്തുന്ന വലിയ വലിയ പ്രസംഗങ്ങളും പ്രക്ഷോഭങ്ങളും അല്ലെ? പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല എന്നൊരു ചിന്ത നമ്മളുടെ ഒക്കെ ഉള്ളിൽ എവിടെയോ ഉണ്ട് അല്ലെ? പ്രകൃതി സംരക്ഷണം നമ്മൾ ഓരോരുത്തരും നമ്മളുടെ വീടുകളിൽ നിന്നും നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും തുടങ്ങേണ്ട ഒന്നാണ്. നമ്മൾ ദിവസേന അന്തരീക്ഷത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ്, മീഥേൻ, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ തുടങ്ങിയ വാതകങ്ങളുടെ അളവുകൾ വലിയ രീതിയിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ ഭൂമിയിലെ വലിയൊരു കാവൽക്കാരായ ഓസോൺ പാളികൾക്ക് വിള്ളൽ ഉണ്ടാക്കുകയാണ്. തന്മൂലം നമ്മളുടെ ഭൂമി ചൂടുകൊണ്ട് ഉരുകുന്നു, അതായത് ആഗോള താപനം ഉണ്ടാകുന്നു. ഈ ഒരു അവസ്ഥയിൽ നിന്നും വരും തലമുറയ്ക്ക് വേണ്ടി നമ്മളുടെ കാലാവസ്ഥ സുരക്ഷിതത്വം ഉറപ്പാക്കുക. മരം ഒരു വരം എന്ന് നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്നത് മരങ്ങൾ വെട്ടിമാറ്റി കോൺക്രീറ്റ് കാടുകൾ ഉയരുന്നതാണ്. ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഒരു തൈ നട്ട് ഫോട്ടോ എടുക്കാതെ വനപ്രദേശങ്ങൾ വിസ്തൃതമാക്കാൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ വീട്ടുമുറ്റത്തോ പറമ്പിലോ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. നട്ടാൽ മാത്രം പോരാ, അതിനെ ഒരു കുഞ്ഞിനെ പോലെ വെള്ളമൊഴിച്ച് വളർത്തുവാനും നമ്മൾ തയ്യാറാകണം. മരങ്ങൾ കൂടിയാലേ അന്തരീക്ഷത്തിൽ കാർബൺ വലിച്ചെടുക്കപ്പെടൂ, ഭൂമി പച്ചപ്പണിഞ്ഞ് തണുക്കും. പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും വഴിനീളെ വലിച്ചെറിയുമ്പോൾ നമ്മൾ നമ്മുടെ ഭൂമിയുടെ ശ്വാസകോശമാണ് അടച്ചു കളയുന്നത്. കടയിൽ പോകുമ്പോൾ ഒരൊറ്റ തുണിസഞ്ചി കയ്യിൽ കരുതാൻ ശീലിച്ചാൽ മണ്ണിലേക്ക് എത്തുന്ന എത്രയെത്രയോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം. വെള്ളവും വൈദ്യുതിയും ഒട്ടും പാഴാക്കാതെ സംരക്ഷിക്കുക എന്നത് വലിയൊരു പ്രകൃതി സംരക്ഷണമാണ്. ആവശ്യമില്ലാതെ വീട്ടിൽ ലൈറ്റോ ഫാനോ ഓണായി കിടക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഈ ഭൂമിയുടെ ഊർജ്ജമാണ് പാഴാകുന്നത്. അതേപോലെ മഴവെള്ള സംഭരണികൾ നിർമ്മിച്ച് മഴവെള്ളം മണ്ണിലേക്ക് ഇറക്കി വിടാൻ ശ്രദ്ധിക്കുക. കിണറുകളും പുഴകളും പ്ലാസ്റ്റിക് ഇട്ട് മലിനമാക്കാതിരിക്കുക. 2026 ഈ ലോക പരിസ്ഥിതി ദിനം നമുക്ക് മുന്നിലേക്ക് വെക്കുന്ന ഏറ്റവും ശക്തമായ മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ? ഇൻസ്പയർഡ് ബൈ നേച്ചർ ഫോർ ക്ലൈമറ്റ് ഫോർ അവർ ഫ്യൂച്ചർ. അതായത് പ്രകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു കാലാവസ്ഥയ്ക്കായി നമ്മളുടെ ഭാവിക്കായി ഒന്നിച്ച് നിൽക്കുക. നമ്മൾ ഇന്ന് മണ്ണിലേക്ക് ചേർത്ത് പിടിക്കുന്ന ഓരോ കുഞ്ഞു കരുതലും നാളത്തെ തലമുറയ്ക്ക് സുരക്ഷിതമായി ശ്വസിക്കുവാനും ജീവിക്കുവാനുമുള്ള മണ്ണൊരുക്കലാണ്. ഇന്നു മുതൽ ഒരു ദിവസം പോലും പാഴാക്കാതെ നമ്മളുടെ ഭൂമിയെ നമുക്ക് സ്നേഹിക്കാം, സംരക്ഷിക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൺ റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
1: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG wing 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.
1: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എൻ്റെ റേഡിയോ 91.2.

0: കോച്ചെറിയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

ഹായ് ഹലോ, ഗുഡ് ഈവനിങ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും. എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പിഹും ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ്. അപ്പോൾ ഈ സമയം 4 മണി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകളൊക്കെ കേൾക്കണ്ടേ? അപ്പോൾ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ കേട്ടോ. 9544700912 എന്ന നമ്പറിലേക്ക് ഈ സെയിം നമ്പർ തന്നെ വാട്സപ്പിലെ മെസ്സേജും അയച്ചോളൂ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് രണ്ട് പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും മടങ്ങി എത്തിയാലോ.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
8: Once again back to the radio 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ്. ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി, നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ വിളിക്കാവുന്നതാണ്, മെസ്സേജ് അയക്കാവുന്നതാണ്. 954-47-00-912 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. നമ്മുടെ ഫേസ്റ്റ് മെസ്സേജാണ് കേട്ടോ. ഹലോ, എൻ്റെ പേര് സൽമാൻ. എനിക്ക് ഷിക്കാരി ശംഭു എന്ന മൂവിയിലെ മഴ എന്ന പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉറപ്പായിട്ട് വെച്ച് തരാലോ സൽമാനെ, നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഗുഡ് ഈവനിങ് എൻ്റെ റേഡിയോ, എൻ്റെ റേഡിയോ ഗാനമഞ്ജരിയിൽ മുക്കാല മുക്കാബല എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. റേഡിയോയിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സമർപ്പിക്കുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്, മെസ്സേജ് അയച്ചിട്ടുള്ളത് PV മുഹമ്മദ് ചേട്ടനാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടുകളും നല്ല അടിച്ചുപൊളി പാട്ടുകൾ തന്നെയാണ്. രണ്ട് പാട്ടുകളും കേട്ടിട്ട് നമുക്ക് വീണ്ടും വരാം കേട്ടോ.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
4: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
6: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
7: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫ് ഓടെ. ലുലു ഡെയിലി ത്രീ സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
1: പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി എസ്ഐ തന്ത്ര ആർജി ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും എസ്ഐ തന്ത്ര.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: നീ ഇതെന്തു ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
3: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
2: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവും ഇല്ല.
3: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്ക് മടുത്തു.
2: ഇനിയിപ്പോ നീ സങ്കടപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
3: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
2: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
3: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
2: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
4: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: യാസ്, വീണ്ടും തിരികെ എത്തുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. നമസ്കാരം. അട എന്നാത്ത സെൽവൻ എങ്കോ എന്ന് ഗാനം വെച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഫിലിം ശിവകാശി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് അയച്ചിട്ടുള്ളത് ജൂഷി അടിമാലിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി ദേ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗാനമഞ്ജരി, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് എം ജി അണ്ണൻ, ചിത്രശേഷി എന്നിവർ പാടിയ പൊന്നും കിനാവേ പുനർമണിക്കാറ്റ് എന്ന പാട്ടാണ്. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: ഏയ് ബഡവ്വ, ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം എഞ്ചിനെയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ് ദേ ഒരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആ ഒരു കോളിലേക്ക് പോകാം അല്ലേ? ഓക്കേ സജി ചേട്ടാ, വൈകിട്ട് എന്തൊക്കെയാണ് പരിപാടി? പോകുന്നു അല്ലേ? ഓക്കേ ചേട്ടാ, അപ്പൊ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത് ഇന്ന്?
1: പ്രണവം എന്ന സിനിമ മാസം മറന്ന താരാട്ട് കേട്ടൻ എങ്ങും മനസ്സിന്റെ രാത്രോളൻ ഒന്ന് തരാറുണ്ട്.
0: ഓക്കേ, ഒരു പാട്ട് ആർക്കേലും വേണി പ്രത്യേകിച്ച് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഇത് നമ്മള് എന്റെ റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കാം.
0: ഓക്കേ ട്ടോ. ഓക്കേ, അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോകാം. ഹലോ, എന്റെ പേര് സൈനു. എനിക്ക് ജൂപ്പിറ്റർ മഴ എന്ന സോങ് ഇന്ന് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യവ, നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓയ്, നമുക്ക് രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജുരിയുടെ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ദേ ഒരു കോള് വരുന്നുണ്ട്, നമുക്ക് ആ ഒരു കോളിലേക്ക് പോകാം കേട്ടോ. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, പറഞ്ഞോളൂ അമ്മ, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്ന? അടിപൊളി
1: കാറ്റ്, കാറ്റ്.
0: ഓ, അങ്ങനെ മഴക്കോളൊക്കെ എപ്പോഴേ വന്ന് തുടങ്ങി? ഒരു അഞ്ചു മണി
1: കഴിയുമ്പോഴായിരിക്കും,
0: ഒരു അഞ്ചു മണി കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ മഴ അങ്ങനെ പെയ്തോണ്ടേ ഇരിക്കുന്നത്.
1: ഇന്നിത്തിരി കുറവുണ്ട്, പക്ഷെ ഇന്നലെ ആയിരുന്നു ഞാനങ്ങനെ കിടന്നേ വരുന്നത്. എന്റെ മരുന്നടിച്ച് തുടങ്ങുന്നതുകൊണ്ടേ കാരണം കടോന്ന് പറഞ്ഞ കടോ വലിച്ചങ്ങ് അടഞ്ഞ് തുറന്നു തുറന്നു വന്ന് ബാത്റൂമിലെ സീറ്റൊക്കെ അങ്ങ് ഇളകി പോയി.
0: ആണോ, അയ്യോ, ശ്രദ്ധിക്കണം കേട്ടോ, മഴ ഭയങ്കര ഇതാണ്. നമ്മളെപ്പോഴും മഴയെ കുറിച്ച് വർണ്ണിക്കാറുണ്ടെങ്കിലും അതിലേറെ നാശനഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാറുണ്ട്. അയ്യോ, എല്ലാരും ശ്രദ്ധിക്കാം. ഏത് പാട്ടാണ് വേണ്ടത്?
1: നമ്മളെ മരിച്ചുപോയ നമ്മളെ വിജയകാന്ത് ഇല്ലേ,
0: വിജയകാന്ത് പാട്ട് പറഞ്ഞു.
1: വിജയകാന്ത്
0: വിജയകാന്തിന്റെ നല്ലൊരു പാട്ട് തന്നെ നമുക്ക് പ്ലേ ചെയ്യാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ചേച്ചി, എന്റെ പേര് ഗൗരി. എനിക്ക് ഡ്യൂട്ട് മൂവിയിലെ ഒരു പാട്ട് വെച്ച് തരുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു പാട്ട് തന്നെ നമുക്ക് പ്ലേ ചെയ്ത് തരാമല്ലോ ഗൗരി. ഒരു രണ്ട് പാട്ടുകളും കേട്ടിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ 9544471 എന്ന നമ്പറിലേക്ക്.

0: യേഴ്സ് അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദേ ഒരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആ ഒരു കോളിലേക്ക് പോകാം കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഇന്ത്യ റേഡിയോ അല്ലേ?
0: അതേലോ, ഇന്ത്യ റേഡിയോ ആണ്.
1: ഐശ്വര്യ
0: പറഞ്ഞോളൂ. ഐശ്വര്യാണ്,
1: ഞാനാ ഗരുതാപ്പിള്ളി അനിൽകുമാർ ഒട്ടത്തുമുക്ക്.
0: എന്തൊക്കെയാണ് വിശേഷം?
1: വിശേഷം മഴയൊക്കെയാണ്. ഇന്നലെ പനിഞ്ഞൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു, ആകപ്പാട് മൊത്തത്തിൽ പോയി.
0: എന്തെങ്കിലും
1: ഇന്നലെ നാശനഷ്ടങ്ങളൊക്കെ നമ്മുടെ ഇവിടെ റിവൈവ് ആശുപത്രി ഇല്ലേ, ഹോസ്പിറ്റല്, അവിടെ അവരുടെ ഒരു മൂന്നര തേക്കും എല്ലാം വീണ് ഉരുണ്ട് വീണ് എല്ലാം ഇതായി. ഭയങ്കര ഇതാണ്, നാശനഷ്ടങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായി.
0: അതെ, അതിനോടൊപ്പം തന്നെ ഈ മിന്നലും ഇടിയും
1: ഇതെല്ലാം
0: ശ്രദ്ധിക്കേണ്ടതാണ്.
1: അതെ,
0: കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന സമയത്തല്ലേ?
1: അതെ, ഇപ്പൊ അങ്ങോട്ട് അങ്ങനെയൊക്കെയാണ് നടക്കാൻ പോകുന്നത്.
0: അതെ, അപ്പൊ എല്ലാരും ശ്രദ്ധിക്കുക, അത് നമുക്ക് പറയാനുള്ളല്ലേ?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്
1: ചേട്ടാ? നമുക്ക് വേണ്ടത് നമ്മുടെ മമ്മൂട്ടിയുടെ പടത്തിലെ അനുബന്ധം എന്ന് പറയുന്ന സിനിമയെ, അതിലെ പിന്നെ കണ്ണാന്തളിയും കാറ്റുകുറങ്ങി എന്ന് പറഞ്ഞൊരു പാട്ട്.
0: ഓക്കെ, വെച്ചു തരാം. മമ്മൂക്ക ഫാൻ ആണോ?
1: എന്തോ,
0: മമ്മൂക്കയുടെ ഫാൻ ആണോ?
1: ആ, മമ്മൂക്കയുടെ ഫാൻ. ഇപ്പൊ കൂടുതലും ഞാൻ അതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന മമ്മൂക്കയുടെ ഇതാണ്. കാര്യം എന്റെ കുഞ്ഞുനാള് പോലെ ഞാൻ മമ്മൂക്കാണ് ഏറ്റവും കൂടുതൽ കാണാറുള്ളത്, എടുക്കുന്നത് ഏറ്റവും കൂടുതൽ
0: കാണുന്നുണ്ട്.
1: നമ്മുടെ വൈഫിന് വേണ്ടി, വൈഫിന്റെ അമ്മ, വൈഫിന്റെ അച്ഛൻ. വൈഫിന്റെ പേര് സിന്ധു ചെറുകുന്നി വടക്കതിൽ പഴവളം. അമ്മയുടെ പേര് പിന്നെ സരസമ്മ ചെറുകുന്നി വടക്കതിൽ പഴവളം.
0: ഫുൾ അഡ്രസ് പറയാണ്.
1: അച്ഛന്റെ പേര് പിന്നെ പൊടിയൻ ചെറുകുന്നി വടക്കതിൽ പഴവളം. ഇത് ഇത്രയും പേര്.
0: നല്ലൊരു പോസിറ്റീവ് എനർജി. ഇനി നമുക്ക് നേരെയുമായിട്ടൊരു മെസ്സേജിലേക്ക് പോകാം. മെസ്സേജ് അയച്ചിട്ടുള്ളത് രാജി രാജനാണ് കോഴിക്കോട് എന്നും, ചോദിച്ചിരിക്കുന്ന പാട്ട് ഹരികൃഷ്ണൻ എന്ന മൂവിയിലെ പൂജാബിംബം മിഴിതുറന്നു എന്ന പാട്ടാണ്. അപ്പൊ ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വരുമ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്ക് വേണ്ടി വിളിക്കണം, മെസ്സേജ് അയക്കണം കേട്ടോ. 9544 7000 9 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. അപ്പോൾ ആരും ശങ്കിച്ചിരിക്കേണ്ട, വേഗം തന്നെ വിളിച്ചോളൂ കേട്ടോ.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
7: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
8: പിന്നെ തീർച്ചയായും വാങ്ങണം.
7: എവിടെ നിന്ന് വാങ്ങാനാ?
8: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയർസ് ോ അവിടെയാകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
7: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
8: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
11: യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹൂം ഗാനമഞ്ജരിയാണ് കേട്ടോ. പുതിയ ഒരു കോൾ ഉണ്ട്, ആ ഒരു കോളിലേക്ക് നേരെ പോകാം അല്ലേ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ സിന്ധുമ്മ, പറഞ്ഞോളൂ സിന്ധുമ്മ, എന്തൊക്കെയാണ് വിശേഷം? മഴയൊക്കെ എവിടം വരെ ആയി?
12: മഴയൊക്കെ നല്ല മഴ കിട്ടുന്നുണ്ട്. പിന്നെ ഇന്ന് ഇച്ചിരി ഇപ്പൊ ഇച്ചിരി വെയിലുണ്ട്.
11: ഓക്കെ, അപ്പൊ നമുക്ക് ഒരു മഴപ്പാട്ട് പാടി തരുമോ?
12: മഴപ്പാട്ട്, മഴപ്പാട്ട്. മഴ മേഘത്തിൽ പൂരം മനതാരിൽ തേരും നേരം മാമയിലാണ് ഈ കൊതിച്ചില്ലേ.
11: യെസ്, അപ്പൊ അതാണ് സിദ്ധമ്മ, നമ്മള് പറയാൻ നോക്കിയിരിക്കണം. അപ്പോഴേക്കും ഒന്ന് എന്താണ് ആലോചിക്കു പോലെ, അപ്പോഴേക്കും റെഡി ആയിട്ട് അങ്ങ് പാടിക്കണം. അത് അതിന് എനിക്ക് പിടിച്ചത്. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
12: പഴയൊരു പാട്ടിലെ.
11: ഓക്കെ, അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ഐശ്വര്യ, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. എനിക്ക് പൂനില മഴ എന്ന മൂവിയിലെ മിഴിനീർ കൊണ്ടൻ എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരുമോ ചോദിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: തലച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കുമ്പോൾ ഒരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

പ്രണയവും ഓരോ കഥയാണ്, ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ.

0: കമ്മിങ് ബാക്ക് ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. പുതിയ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, പാവമ്പേൽ നിന്നും സൽമാനാണ്. എനിക്ക് പഞ്ചാബി ഹൗസിലെ സോനാരെ സോനാരെ എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി നമ്മൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആരാളിലേക്ക് നമുക്ക് പോകാം അല്ലേ? ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയങ്കറാണ്.
0: ഓക്കെ, ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു, എങ്ങനെ ഉണ്ടായിരുന്നു ബർത്ത്ഡേ ആഘോഷം?
1: അടിപൊളി.
0: ഓക്കെ, അപ്പൊ ഒരുപാട് വിഷസൊക്കെ ഉണ്ടായിരുന്നല്ലോ.
1: അതെ അതെ, എനിക്ക് പാട്ട് എന്റെ റേഡിയോയില് ചോദിക്കാൻ പറ്റിയില്ല.
0: അതാ ഞാൻ ആലോചിച്ചു, എന്തേ ഇവിടെ പോയി,
1: ഇത്തിരി തിരക്കായി പോയി.
0: അപ്പൊ ഭംഗിയായിട്ട് ബർത്ത്ഡേ ആഘോഷം ഒക്കെ കഴിഞ്ഞു.
1: അതെ, കഴിഞ്ഞു കഴിഞ്ഞു.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് ഇന്ന് വേണ്ടത് സുന്ദര കില്ലാടി എന്ന സിനിമയിലെ കൂടാരം കൂട്ടിൽ തേങ്ങും കുയിലെ എന്നുള്ള ഒരു പാട്ടുണ്ട്. ഈ പാട്ട് ഞാൻ, എനിക്ക് എന്റെ ജന്മദിനത്തിന് ഒരുപാട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇരിക്കട്ടെ ഈ പാട്ട്.
0: അവർക്കെല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു.

0: കാറ്റിൽ തേങ്ങും കുയിലേ, ആകാശം തേടും നീലക്കുയിലേ.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
7: നീ ഇതെന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
8: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
7: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവുമില്ല.
8: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്നിങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്ക് മടുത്തു.
7: ഇനിയിപ്പോ നീ സങ്കടപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
8: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
7: എടി, ഈ ഞായറാഴ്ച ഉച്ചക്ക് 12 മണിക്ക്

0: ആദ്യ ഐശ്വര്യയോടൊപ്പം.
1: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
2: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847799887. മറ്റൊരു നമ്പർ 9846766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

ഒരു നിലവായി താനിരിക്കരുത്. അൻപിൻ വായ്തൊടലില്ലാതെ ഇതേമൊണ്ടും ഇല്ല അല്ലവാ. അന്ധകാതലും ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയി പാടലുകൾ. സിരിപ്പും വലിയും കാതലിൽ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലും ചെറിയ ചെറിയ നിലവുകളോടും നികഴ്വുകളോടും ഇസൈ ആർജി ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായി വ്യാഴക്കിഴമയും 20:10 മറക്കാമൽ ട്യൂൺ ചെയ്യുക. ഇന്ത്യ റേഡിയോ 91.2 ൽ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി. തിരികെ എത്തുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. അപ്പോൾ ദീ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജിലേക്ക് പോകാം. വെരി വെരി ഗുഡ് ഈവനിങ് ഐശ്വര്യ, സുഖമല്ലേ? മുഖചിത്രം എന്ന ചിത്രത്തിലെ പൊന്നാവണി വെട്ടം തിരുമുറ്റം മെഴുകുന്നു എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്കും മറ്റെല്ലാ ആർജിമാർക്കും പ്രിയ ശ്രോതാക്കൾക്കും വേണ്ടിട്ട് ഈ ഒരു ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. മെസ്സേജ് അയച്ചിട്ടുള്ളത് ചേരാവളി ശിവൻചേട്ടനാണ്, കായംകുളത്തിൽ നിന്ന്. ഓക്കെ ചേട്ടാ, ഞാനിവിടെ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ചേട്ടൻ എങ്ങനെയാണ്? സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി ദൈവം വന്നിട്ടുണ്ട്. ആ ഒരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ചേച്ചി, മണപ്പള്ളിയിൽ നിന്നും മാളുവാണേ. എനിക്ക് ചിത്രശലഭങ്ങളുടെ വീട് എന്ന സിനിമയിലെ ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വാവ്, നല്ലൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് കുറേ നാളായി ഞാനും കേട്ടിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ട് നമുക്ക് ചെറുപ്പകാലത്തിലൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് പാടി നടന്ന ഒരു പാട്ട് തന്നെയാണ്. എനിക്ക് നമുക്ക് ഈ ഒരു പാട്ടോടെ കേൾക്കാം കേട്ടോ. ഈ രണ്ട് പാട്ടും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം.
1: ഒന്നാം നാൾ ഉല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റക്കിളിയെ ഞങ്ങൾ കണ്ടു.

യേഴ്സ് എഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചിലാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ഗാനമഞ്ചരിയോട് അവസാനിക്കാൻ നേരമായിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണി മുതൽ നിങ്ങളോടൊപ്പം എപ്പോഴും ഇസേ തെണ്ടലുമായിട്ട് ഞാൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനിയും മുതൽ നമ്മുടെ ഇസേ തെണ്ടലിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കൂടി നമുക്ക് ഈ ഒരു റേഡിയോയിലൂടെ പ്രക്ഷേപണം ചെയ്യാമല്ലേ. അതായത് ഈ ഒരു വ്യാഴാഴ്ച നമുക്ക് ബ്രേക്കപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കും ബ്രേക്കപ്പ് അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെമ്മറീസ് ഉണ്ടായിരിക്കുമല്ലോ. അതിനെ നിങ്ങൾ എങ്ങനെയായിരിക്കും ഓവർകം ചെയ്തത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ 9544700912 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ ആരും പേടിക്കേണ്ട, നമ്മൾ പേരൊന്നും റിവീൽ ചെയ്യത്തില്ല. ഓക്കെ കേട്ടോ. അപ്പോൾ അതൊന്നും ആലോചിച്ച് ആരും മെസ്സേജ് ഒന്നും അയക്കാണ്ടിരിക്കണ്ട. അപ്പോൾ നിങ്ങൾ കടന്നു പോയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതിനെ റിക്കവർ ചെയ്തിട്ടുള്ളതൊക്കെ മറ്റൊരാൾക്ക് ഭയങ്കര മോട്ടിവേഷനൊക്കെ ആവുമെങ്കിൽ അത് അത്രയും നല്ലതല്ലേ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ ഇസേ തെണ്ടലിൻ്റെ ഓരോ എപ്പിസോഡുകളും ഞാൻ മുന്നേ കൂടി നിങ്ങളോടൊപ്പം പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ, മെസ്സേജ് അയക്കാൻ നോക്കുക. അപ്പോൾ ഈ അടുത്ത വ്യാഴാഴ്ചത്തേക്ക് നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ബ്രേക്കപ്പ് സ്റ്റോറികളൊക്കെ മെസ്സേജ് അയച്ച് തുടങ്ങിയോളൂ കേട്ടോ. അപ്പോൾ ഇത് അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഗാനമഞ്ജരിയുടെ സമയം വീണ്ടും ടാറ്റ ബൈ ബൈ സി യു പറയാനുള്ള നേരമായിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത തിങ്കളാഴ്ച കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അപ്പോൾ വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. ആരെയു ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക. നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
7: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവമുള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.

0: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.

0: ഏറ്റവും വലിയ തത്വചിന്ത പഠിക്കാൻ നാം എന്തു ചെയ്യണം, അല്ലെങ്കിൽ ഏറ്റവും വലിയ സിദ്ധാന്തം മനസ്സിലാക്കാൻ ഏത് സ്ഥാപനത്തിലാണ്, ഏത് ഗവേഷണ സ്ഥാപനത്തിലാണ് പഠിക്കേണ്ടതെന്നൊക്കെ അന്വേഷിച്ച് ഓടുന്നവരുണ്ട്. പക്ഷേ ഒരു സത്യം നാം തിരിച്ചറിയേണ്ടത്, ഏറ്റവും സങ്കീർണമായും ഏറ്റവും ആഴത്തിലും പഠിക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ഓരോ നിമിഷങ്ങളിലും വീണ്ടും വീണ്ടും ആ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ കാര്യത്തിലാണെന്നുള്ളതാണ് ഏറ്റവും ഗൗരവവും രസകരവുമായ കാര്യം. കാരണം മനുഷ്യനെപ്പോലെ വ്യത്യസ്ത വിരുദ്ധ വികാരങ്ങളോടെ ജീവിക്കാൻ കഴിയുന്ന ജീവികൾ അപൂർവമാണ്. പട്ടിക്ക് മറ്റൊരു പട്ടിയുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ സ്നേഹമുണ്ടെങ്കിലേ അതിനങ്ങനെ നിൽക്കാൻ കഴിയൂ, ഉള്ളിൽ വൈരാഗ്യം വെച്ചുകൊണ്ട് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. പക്ഷെ മനുഷ്യർക്ക് അങ്ങനെയല്ലല്ലോ, ശത്രുത സൂക്ഷിച്ചുകൊണ്ട് തന്നെ സുഹൃത്തായി, കുടുംബ ബന്ധുവായി, മിത്രമായി ഒക്കെ ജീവിക്കാനാവും. അത് മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ആളുകളെ ചുറ്റുപാടുകളിൽ നോക്കുമ്പോഴുമൊക്കെ സ്വന്തമായി ഒന്നും ചെയ്യാതെ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറേ പേരെ കാണാറുണ്ട്. അങ്ങനെയുള്ളവരെ നന്നായി ശ്രദ്ധിച്ചാൽ വളരെ രസകരമാണ്. കാരണം അവരെപ്പോഴും അവരെ ഒഴിച്ച് മറ്റുള്ളവരെ തിരുത്താൻ നടക്കുന്നവരാണ്, മറ്റുള്ളവരുടെ പോരായ്മകളെക്കുറിച്ച് പറയുന്നവരാണ്, മറ്റുള്ളവരുടെ പോരായ്മകളെക്കുറിച്ച് പ്രചരിപ്പിക്കുന്നവരാണ്. പക്ഷെ അങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ സ്വന്തം ചില കാര്യങ്ങൾ അവർ വിസ്മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നതേയില്ല. ഇങ്ങനെയുള്ള ആളുകളെ വളരെ ശ്രദ്ധാപൂർവം വേണം നാം കൈകാര്യം ചെയ്യാൻ. പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റവുമായി നമ്മളിലേക്ക് വരുന്ന ചിലവരുണ്ട്, അവർക്ക് നാം വളരെ വലിയ സ്വീകരണം കൊടുക്കാറുണ്ട്, അത് നമ്മളോടുള്ള വല്ലാത്ത സ്നേഹമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പക്ഷേ അവിടെ നാം തിരിച്ചറിയേണ്ടത് നമ്മളോട് എത്ര സ്നേഹം കാണിക്കുന്നുവോ ഇതേപോലെ തന്നെ മറ്റൊരാളിനോടും പോയി വിളമ്പുന്നുണ്ടാകും എന്ന് മറക്കാതിരിക്കുക. ചുരുക്കത്തിൽ വിളമ്പി ശീലിച്ചവരാണോ വീട്ടിലും വിളമ്പും അയലത്തും വിളമ്പും, ഏത് ചടങ്ങിലും വിളമ്പുന്നതിന് അവർക്ക് സന്തോഷമേ ഉണ്ടാവുള്ളൂ. അപ്പോ മറ്റുള്ളവരുടെ രുചികരമായ സദ്യ കഴിക്കുന്നത് പോലെ നമ്മുടെ സദ്യയും വിളമ്പുമെന്ന് നാം മറന്നുപോകരുത്. അങ്ങനെ തിരിച്ചറിയുന്നത് ഗുണകരമാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് ആൻഡ് ജെ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: മാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
5: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.